ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന്റെ നേതൃത്വത്തിലേക്കുന്നു ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന ശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
2: ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും സന്ദർശനം നടത്തും. വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
3: രാവിലെ രാജസ്ഥാനിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബലോത്രയിൽ 1,00,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ബലോത്രയിലെ പച്ച്പത്രയിൽ രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി കം പെട്രോകെമിക്കൽ സമുച്ചയം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. 13,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിനും മോദി തറക്കല്ലിടും. ചുരു സാദുൽപൂർ, ചുരു രത്തൻഗഡ് റെയിൽ ഇരട്ടിപ്പുകൾ പദ്ധതികളും ദേശീയപാത 125A, ജോധ്പൂർ റിംഗ് റോഡ് സെക്ഷൻ 2 എന്നിവയുടെ നാലുവരിപ്പാതയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാജസ്ഥാൻ ഗവൺമെന്റ് സർവീസിൽ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം 54,000 യുവാക്കൾക്ക് നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. വൈകിട്ട് ഗുജറാത്തിലെത്തുന്ന പ്രധാനമന്ത്രി 7,500 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച സാനന്ദിലെ CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ നിർമ്മാണ യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലാണ് പദ്ധതി.
2: എൽനിനോ കാരണം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ സാധാരണയിൽ കുറഞ്ഞതും വരൾച്ചാ സാധ്യതയും ഗവൺമെന്റ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. 1,00,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാഷ്ട്രം 863 ബില്യൺ US ഡോളറിന്റെ എക്കാലത്തെയും ഉയർന്ന കയറ്റുമതി നിരക്ക് കൈവരിച്ചതായും പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ ഐക്സ് എൻ പ്രൊവൻസിൽ ധന സാമ്പത്തിക യോഗത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് റെസ്ക്യൂറും സഹ അധ്യക്ഷരായി. സാമ്പത്തിക വികസനത്തിന് ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തന മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതി സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സെയ്ദ് അത്ത ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിച്ചതായി മാർഗരിറ്റ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. വൈദ്യുതി മേഖലയിലെ വിതരണ ഉൽപാദന പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KSEB ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതിയുടെ ദുരുപയോഗം കുറയ്ക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇരു ജില്ലകളിലെയും MLA മാരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കോട്ടയം കുറവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്നും ഇതിനായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ

0: ഒന്നാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സയൻസ് സിറ്റിയിലെ പ്രദർശന വസ്തുക്കളുടെ ഡിജിറ്റൽ QR കോഡ് വിവര സേവനത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ ചെറൂപ്പ ഹെൽത്ത് സെന്റർ സന്ദർശിക്കും. കിടത്തി ചികിത്സ ഉൾപ്പെടെ സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി സെന്ററിനെ വികസിപ്പിക്കുമെന്ന് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് ചെറൂപ്പ ഹെൽത്ത് സെന്റർ. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ MP സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഒഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും അവധി ബാധകമല്ല. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പാലക്കാട് ജില്ലാ കലക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ കനക്കുമ്പോൾ നെല്ലിയാമ്പതി ചുരം റോഡിൽ കനത്ത പാറവീഴ്ചയും മണ്ണിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഉത്തരവ്. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും മരം വീണും മറ്റും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈ വർഷം ജൂണിൽ മഴ ലഭ്യത ശരാശരിയേക്കാൾ കുറഞ്ഞ സാഹചര്യത്തിൽ വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: ജൂൺ മാസം ജില്ലയിൽ 39% കുറവാണ് മഴ രേഖപ്പെടുത്തിയത്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വരൾച്ചാ ദുരിതം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും ദുരന്ത നിവാരണ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരിക്കുന്നത്. വരൾച്ചാ ഭീഷണി നേരിടുന്ന ഓരോ സ്ഥലത്തും ആ സ്ഥലത്തിനനുസൃതമായ പദ്ധതിയാകണം തയ്യാറാക്കേണ്ടതെന്ന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ശില്പശാലയിൽ ജില്ലാ കലക്ടർ P വിഷ്ണുരാജ് പറഞ്ഞു. ജില്ലയിൽ പ്രതിവർഷം ശരാശരി 3500 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കുന്നത്. മഴയുടെ അളവിലെ കുറവിനുള്ള കാരണം, വരൾച്ചാ സാധ്യതകൾ, പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ശില്പശാലയിൽ ചർച്ച ചെയ്തു. ജില്ലയുടെ പ്രധാന ക്യാമ്പയിനായി വരൾച്ചാ നിവാരണ പദ്ധതി മാറ്റാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്.
0: ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന പ്രീക്വാർട്ടറിൽ. കാബോ വെർദയെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് അർജന്റീന പ്രീക്വാർട്ടറിൽ എത്തിയത്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് ഈജിപ്തും പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: വിജയത്തിനായി 2 ഗോളിച്ച് പൊരുതിയ കെബോ വർദിയെ 3-2 മറികടന്ന് അർജന്റീന ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. അടിയും തിരിച്ചടി നൽകി ഇരു ടീമുകളും കൊമ്പ് കോർത്ത മത്സരത്തിന്റെ അധിക സമയത്താണ് കെബോ വർദയെ പരാജയം സംബന്ധിച്ചത്. അർജന്റീനയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ ലയണൽ മെസ്സി 29th മിനിറ്റിൽ ലീഡ് നേടിക്കൊടുത്തെങ്കിലും 59th മിനിറ്റിൽ ഡ്യുവാർട്ടെ സമനില ഗോൾ കണ്ടെത്തി. 92-111 മിനിറ്റുകളിൽ അർജന്റീനയും 103rd മിനിറ്റിൽ കെബോ വർദയും ഗോളുകൾ നേടി. ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ വിജയം സ്വന്തമാക്കി ഈജിപ്തും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. പെനാൾട്ടി ഷൂട്ടൌട്ട് വരെ നീണ്ട മത്സരത്തിലാണ് പൊരുതി കളിച്ച ഓസ്ട്രേലിയയെ 4-2 ഈജിപ്ത് മറികടന്നത്.
0: കൊളംബിയ ഘാന മത്സരം അല്പസമയത്തിനകം തുടങ്ങും. രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം 2020 ക്രിക്കറ്റിലെ രണ്ടാം മത്സരം രാത്രി 7 മാഞ്ചസ്റ്ററിൽ. ഒന്നാം മത്സരം നേരത്തെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. വിംബിൾട്ടൺ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച പുരുഷ സിംഗിൾസ് താരമെന്ന റോജർ ഫെഡററുടെ റെക്കോർഡിനൊപ്പം എത്തി നൊവാക് ജോക്കോവിച്ച്. 7 തവണ ചാമ്പ്യനായ ജോക്കോവിച്ച് ഫ്രാൻസിന്റെ ആർത്തർ റിൻഡനെതിരെ പരാജയപ്പെടുത്തി ടൂർണമെന്റിന്റെ പ്രീക്വാർട്ടറിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത്. വയനാട് ചൂരൽമല ദുരന്ത ബാധിതന് കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ മുഖ്യമന്ത്രി VD സതീശൻ കുടുംബത്തിന് കൈമാറി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു ചടങ്ങ്. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ തിരുവനന്തപുരം IMA ഹാളിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. $100,000 US കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: Radio Macross 90.4 Time set
1: 7 o'clock. മുടി കൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടി കൊഴിച്ചിൽ, അകാല നര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മെഗാ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. പുതിയൊരു ദിവസം ദാ ഇവിടെ നമ്മുടെ മുൻപിൽ എത്തിയിരിക്കുകയാണ്. ഈ പുതിയ ദിവസത്തിൽ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിച്ചുകൊണ്ട് ദാ ഗ്രീറ്റിംഗ് കാർഡ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇന്ന് ജൂലൈ മാസത്തിലെ 4-ാം തീയതിയോടാണ് നമ്മളിങ്ങനെ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ജൂലൈ മാസത്തിലെ ആദ്യത്തെ സാറ്റർഡേ ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. സാറ്റർഡേ എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർക്ക് സന്തോഷമുള്ളതാണ്, എന്നാൽ ഒരു വിഭാഗം ആൾക്കാർക്ക് അല്പം സങ്കടമുള്ള ദിവസമാണ്. കാരണം കുറച്ച് പേർ അവധി ആഘോഷിക്കുമ്പോൾ മറ്റു ചിലർ വർക്കിനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പോൾ എന്തായാലും ഈ ജൂലൈ 4 ഈ സാറ്റർഡേ മോർണിംഗിൽ ഇങ്ങനെ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഗ്രീറ്റിംഗ് കാർഡ്സുമായിട്ട് കൂടെ ഉള്ളത് ഞാൻ ആർജി പറഞ്ഞാണ് കേട്ടോ. ഇനിയുള്ള 1 മണിക്കൂർ സമയം നമ്മൾ അങ്ങോട്ട് ആഘോഷിക്കാൻ പോവുകയാണ്. ഈ 1 മണിക്കൂർ സമയം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്പെഷ്യൽ ഡേയ്സിന് ആശംസകളും വിശേഷങ്ങളും ഒക്കെ പറയാനായിട്ട് വിളിക്കാമെന്ന് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0469273333. 0469273333. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സ്വാതന്ത്ര്യദിനമാണ്. സ്വാതന്ത്ര്യദിനം ഇന്നാണോ എന്നല്ലേ ആലോചിക്കണം. നമ്മുടെ അല്ല കേട്ടോ, അമേരിക്കൻ ഐക്യനാടുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായിരുന്നല്ലോ അവരും. 13 അമേരിക്കൻ കോളനികളെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയതിൻ്റെ ആ ഒരു സ്മരണാർത്ഥം ഇന്ന് ജൂലൈ 4 ആഘോഷിക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണെന്ന്, ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭംഗിയുള്ളതാകട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ആശംസകളൊക്കെ അറിയിക്കാനായിട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ തൊട്ട് ഗ്രീറ്റിംഗ് കാർഡ്സ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കിവിടെ കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് കോളർ ആരാണ് എന്ന് നോക്കാം. കുറച്ച് മുമ്പ് ഒരു കോൾ ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് ഡ്രോപ്പായിപ്പോയി. അപ്പം നമുക്ക് ആരാണ് എന്ന് നോക്കിക്കളയാം. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? അമ്പലശേഷി. എന്താണ് ഇന്നത്തെ ആശംസ?
1: അർജന്റീന ടീമിന് നല്ലൊരു ആശംസ.
0: അപ്പൊ അർജന്റീന ഫാൻ ആണ് ചേച്ചി. അപ്പൊ നല്ലൊരാശംസ തന്നെ കൊടുത്തേക്കാം. ഹലോ,
1: ഹലോ.
0: അപ്പൊ നല്ലൊരു ആശംസ തന്നെ കൊടുത്തേക്കാട്ടോ.
1: ഇന്ന് ബർത്ത്ഡേ ഉള്ള എല്ലാവർക്കും, ഇന്ന് വെഡിങ് ആനിവേഴ്സറി ഉള്ളവർക്കും ആശംസ പറയുന്നു. മോൾക്കും ബാക്കി 2 പേർക്കും ആശംസ, എല്ലാവർക്കും ആശംസ അറിയിക്കുന്നു. പിന്നെ ഞാൻ മെസ്സേജ് അയക്കുമ്പോ എഴുതുന്ന എന്നും വിളിക്കുന്നവർക്കും ആശംസ എന്നാ പറയുന്നത്. അപ്പൊ അത് വായിച്ചിട്ട് നീ ശരിയാണല്ലോ പറയുന്നു.
0: ആണോ? ഓക്കെ. അപ്പൊ നമുക്ക്
1: ഗ്രൂപ്പിലെ എല്ലാ ചങ്കുകൾക്കും ആശംസകൾ.
0: ഓക്കെ.
1: ഫാമിലിക്കും ആശംസകൾ അറിയിക്കും മോളെ. പിന്നെ അറിയാൻ വിശ്വസമൊന്നും കേട്ടില്ലല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
0: തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കൊടുത്തേക്കാട്ടോ. ഓക്കെ ചേച്ചി. അപ്പൊ എന്തായാലും നമ്മളെ വിളിച്ചത് നമ്മുടെയൊക്കെ പ്രിയങ്കരിയായിട്ടുള്ള ഓക്കെ അമ്പിളി ചേച്ചിയാണ്. അപ്പൊ അമ്പിളി ചേച്ചി എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുക്കുകയാണ്. അപ്പം അർജന്റീന ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ ചേച്ചി ഒരു ആശംസ തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ രാവിലെ, ഇന്നത്തെ മോർണിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ബെറ്ററായി എന്നെനിക്ക് തോന്നിപ്പോയി. കാരണം സാധാരണ നമുക്ക് അല്പം തണുപ്പൊക്കെ ആയതുകൊണ്ട് മടിയൊക്കെ പിടിച്ചായിരിക്കുമല്ലോ എണീറ്റ് വരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ ആ മടിയൊന്നുമില്ലായിരുന്നു. പക്ഷേ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. മഴ ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മുടെ കൂടെ അടുത്തൊരു കളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? മിനി റജി. മിനി ചേച്ചി ചായ കുടിച്ചോ? ചായ കുടിച്ച്. അപ്പൊ എന്താണ് ഇന്നത്തെ ആശംസ? ഓക്കെ, എന്നിട്ട് മോളുടെ പേരെന്താ?
2: മോളുടെ പേര് നിഹാരിക.
0: നിഹാരിക, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരാ. ആണല്ലേ? അപ്പൊ എന്തായാലും നിഹാരിക മോൾക്ക് നല്ലൊരു പിറന്നാൾ ആശംസ കൊടുത്തേക്കാട്ടോ.
2: റേഡിയോ കൂട്ടുകാർക്കെല്ലാം നല്ലൊരു ആശംസകൾ, അപർണ കുട്ടിക്ക് നല്ലൊരു ആശംസ, എല്ലാവർക്കും നല്ലൊരു ആശംസ.
0: താങ്ക് യു ചേച്ചി. ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാം. നമ്മൾ വിളിച്ചത് മിനി ചേച്ചിയായിരുന്നു. അപ്പോൾ ആശംസ പറഞ്ഞിരിക്കുന്നത് നിഹാരിക കുട്ടിക്കാണ്. ഇന്ന് പിറന്നാളാണ്, അപ്പോൾ എന്തായാലും ആള് നാട്ടിലില്ല, പുറത്തേക്ക് പോയി എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിഹാരിക കുട്ടിക്ക് നല്ലൊരു പിറന്നാൾ ആശംസ അതാ റേഡിയോ മാക്ഫാസ്റ്റിൻ്റെ വക്കിയായിട്ട് ഇവിടെ നൽകുകയാണ്. നല്ല പേരാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മറ്റേ ലൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള മൂവി കണ്ടിട്ട് അതിനുശേഷമാണ് എനിക്ക് ഈ പേര് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. നല്ല പേരാണ്. അപ്പൊ എന്തായാലും മിനിശേഷിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. എനിക്കിവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഹാവ് എ നൈസ് ഡേ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നല്ല ലാവെൻഡർ കളറിൽ നല്ല ഭംഗിയുള്ളൊരു പൂക്കളൊക്കെ വെച്ചിട്ട് ആണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്മുടെ സുലഭ ചേച്ചിയാണ് കേട്ടോ അയച്ചിരിക്കുന്നത്. സുലഭ ചേച്ചിക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങോട്ട് തരുകയാണ്. അടുത്തൊരു കളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
3: മഞ്ജു
0: ചാത്തങ്കേരി. നമ്മൾ ആദ്യമായിട്ടാണോ സംസാരിക്കണത്? അപ്പൊ ഞാൻ ചമ്മിപ്പോയി. ഓക്കെ ഓക്കെ, ഞാൻ ഓർക്കുന്നു. ആ ഓർക്കുന്നുണ്ട്, അമ്മയായിട്ട് വന്നതല്ലേ. ആ ഓർക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഇന്നത്തെ ആശംസം? ഓക്കെ, എന്നിട്ട് ചേട്ടൻ എന്തേ? ചേട്ടൻ എണീറ്റില്ല, ആശംസ പറഞ്ഞ് പറയാൻ പാടില്ലായിരുന്നു, വിളിച്ച് എണീപ്പിച്ചിട്ട് പറയണം. ഓക്കെ, എന്തായാലും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി രണ്ടുപേർക്കും. ഓക്കെ, ചേട്ടന്റെ പേരെന്താ? സുഖമായിട്ടിരിക്കുന്നു. ചേട്ടന്റെ പേര് പറഞ്ഞില്ല.
3: രാജേഷ്.
0: അപ്പൊ മഞ്ജു ചേച്ചിക്കും രാജേഷ് ചേട്ടനും നല്ലൊരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ നൽകുകയാണ് കേട്ടോ.
3: പതിനാറാമത്തെ.
0: ഓക്കെ, അപ്പൊ ഇനി ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോട്ടെ. ഓ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പൊ എന്തായാലും മഞ്ജു ചേച്ചിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്, വെഡിങ് ആനിവേഴ്സറി ആണ്, 16th വെഡിങ് ആനിവേഴ്സറി ആണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ചേച്ചിക്ക് ഒരിക്കൽ കൂടി നല്ലൊരു ആശംസ ഞാൻ ഇവിടെ നൽകുകയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഒരു പാട്ടിലേക്ക് പോകേണ്ട സമയമാണ്. ജൂലൈ 4 തന്നെ നമുക്ക് ജൂലൈ 4 പാട്ടിലേക്ക് പോവാം. ഞാൻ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ ബാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

പ്രിയ ശ്രോതാക്കളുടെ ആശംസകളോ വിശേഷങ്ങളോ ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, കേൾക്കുന്നത്. ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കൂടെ ഉള്ളത്. ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വളരെ വേഗമാണ് സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നമ്മൾ 7 മണിക്ക് ഇവിടെ ലൈവ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. പെട്ടെന്നാണ് ഒരു എന്താ പറയുക 21 മിനിറ്റ് ആയിരിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു ദിവസം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് തന്നെ പോട്ടെ എന്ന് ഞാനും അങ്ങോട്ട് ആഗ്രഹിക്കുകയാണ് കേട്ടോ. കാരണം ഒരു ദിവസം ഭയങ്കര ലാഗായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ക്ഷീണമാണ്, നമുക്ക് അങ്ങോട്ട് മടുപ്പായി പോവും അല്ലേ. പക്ഷേ ചില ദിവസങ്ങളുണ്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ എത്ര വേഗം സമയം പോകുന്നത്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്കാണെങ്കിലും എന്താ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാനായിട്ട് ഭയങ്കര ഇതായിരിക്കും. സമയം വേഗം പോവുകയാണല്ലോ, അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കൊക്കെ പെട്ടെന്ന് തീർക്കണം എന്നുള്ളൊരു ധാരണയായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് എല്ലാവരും ജിൽ ജില്ലെന്ന് പറഞ്ഞിട്ട് ഉഷാറായിട്ട് നിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. എനിക്കിവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ മിനി ചേച്ചിയാണ്. നല്ല ഭംഗിയുള്ള ഒരു പിക്ചർ മെസ്സേജാണ്. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും നല്ലൊരു ആശംസ, എല്ലാവർക്കും നല്ലൊരു ആശംസ മിനി റജി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിനി ചേച്ചിക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ ഞാൻ അങ്ങോട്ട് തരുകയാണ്. നമ്മുടെ സുജിത് ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിലും ഇന്ന് രാവിലെ ഉണർന്ന് നമുക്ക് പ്രിയപ്പെട്ടവരോട് ഒരു ഗുഡ് മോർണിംഗ് പറയുന്നത് ഒരു സന്തോഷം തന്നെയാണ്. സ്നേഹത്തോടെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങോട്ട് തരുകയാണ്. സുജിത് ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ് അപർണ, ബ്രേക്ക്ഫാസ്റ്റിൽ എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ഭയങ്കര സന്തോഷമാണ്, അർജന്റീന ജയിച്ചു, നല്ല ആശംസകൾ അർജന്റീന ടീമിന് ഇന്ന് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദീപ, അപർണ, അമൃത, എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ദീപു ചേട്ടനാണ്, ദീപു ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അപ്പം അർജന്റീന ഫാൻസിനും അതുപോലെ തന്നെ അർജന്റീന ടീമിനും നല്ലൊരു ആശംസ ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കുകയാണെങ്കിൽ, പേര് വെച്ചിട്ടില്ല കേട്ടോ. മെയിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ടും പേര് കാണുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ചില നമ്പേഴ്സ് ഞാനിവിടെ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില നമ്പർ നമ്മൾ സേവ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള നമ്പർ വരുമ്പോഴാണ് പെട്ടെന്ന് നമ്മളിങ്ങനെ തപ്പുന്നത്. ഓക്കെ, എന്തായാലും ആരാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു പിക്ചർ മെസ്സേജാണ് അയച്ചിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പിക്ചർ മെസ്സേജാണ് അയച്ചിട്ടുള്ളത്. ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ് കേട്ടോ. കാറ്റും കോളും ജീവിതത്തിലുണ്ടാകും, ഒന്നുലഞ്ഞു പോയേക്കാം, പക്ഷേ കടന്നു പോകും. പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന നല്ല നാളെ അധികകാലം അകലെയല്ല, അണയരുത് പ്രതീക്ഷയോടെ അഗ്നി എന്ന് പറഞ്ഞിട്ടുണ്ട്. ശുഭദിനം നേരുന്നു സുലൈ. ആയിക്കോട്ടെ സുലൈ ചേട്ടനും നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങോട്ട് തരുകയാണ്. നല്ല ദിവസമായിരിക്കട്ടെ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്നും ആശംസിക്കുകയാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ ഇനി അങ്ങോട്ട് ഒരു ചെറിയ പാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അതിന് മുമ്പ് നമ്മുടെ ലില്ലിക്കുട്ടി ചേച്ചി നല്ല പിക്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയുള്ള ഒരു പിക്ചർ മെസ്സേജ് കേട്ടോ. അപ്പോൾ ചേച്ചിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു ചെറിയ പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. ഒരു കുട്ടിപ്പാട്ട് ദാ വരുന്ന ഒരു തമിഴ് സോങ് ആണ് കേട്ടോ. മന്മഥൻ എന്ന മൂവിയിലെ സോങ് ആണ് വരുന്നത്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കേട്ടോ. എന്റെ കൂടെ ഒരാളുണ്ടാരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ ഹലോ ഹലോ
1: ഹലോ
0: ആ ഇത് എവിടെ പോയി കോൾ എടുത്ത് വെച്ചിട്ട്? ഗുഡ് മോർണിംഗ് രാജൻ ചേട്ടൻ. ഇതെന്ത് പറ്റിയാട കൊറങ്ങി പോയോ?
1: ഭയങ്കര മഴയാ.
0: മഴയാ അതുകൊണ്ട് ഉറക്കമാണല്ലേ. അപ്പൊ ഇന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാം. ഓക്കെ, എന്താണ് ഇന്നത് ആശംസ?
1: എല്ലാവർക്കും പിന്നെ റെജിമിനി ഒരു എസ് എം എസ്
0: കിട്ടല്ലോ. എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ. ഓക്കെ ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാം. നമ്മൾ വിളിച്ചത് രാജൻ ചേട്ടനായിരുന്നു. അപ്പൊ ചേട്ടൻ എല്ലാവർക്കും ആശംസ തന്നിട്ടുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ട് വർക്കിന് പോകാൻ പറ്റില്ല എന്നൊക്കെയാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അത് ആ ചേട്ടനും ഒരിക്കൽ കൂടി നൽകുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്നെ നോക്കുകയാണെങ്കിൽ, ഹായ് മോളെ, ഞാൻ അരുണോദയ മോഹനൻ. എൻ്റെ വീട്ടിൽ താമസിക്കുന്ന കണ്ണൻ വിദ്യാദമ്പതികളുടെ മകൻ കുഞ്ഞിൻ്റെ മൂന്നാമത്തെ പിറന്നാളാണ്. കുഞ്ഞിന് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ആ മോന് നല്ലൊരു ആശംസ ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാട് ഒരുപാട് സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ അരുണോദയ മോഹനൻ ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, നല്ല വാർത്തയൊക്കെ കേൾക്കാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, അടുത്തൊരു മെസ്സേജ്. എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഷംസുദ്ദീനിക്കയാണ് കേട്ടോ. ഇക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും അങ്ങോട്ട് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഓക്കെ, അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ അഷറഫിക്കയാണ് കേട്ടോ. നാം അനുഭവിക്കുന്ന വേദനകൾ പറഞ്ഞാൽ അതേ വേദന അനുഭവിച്ചവർക്ക് മനസ്സിലാകും, അല്ലാത്തവർക്ക് അതൊരു കഥ മാത്രമാണ്. സാന്ത്വനം തേടുന്നത് സുരക്ഷിതമാണെന്ന് ഉറപ്പുള്ള ഇടങ്ങളിൽ മാത്രമാകണം ജീവിതം. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. ടി അഷറഫ്, വെസ്റ്റ് കൈപ്പുറം. അഷറഫിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. അനുഭവിച്ചതിനോളം വലുതൊന്നും ഇനി ജീവിതത്തിൽ അനുഭവിക്കാനില്ല എന്ന തിരിച്ചറിവാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യവും ഊർജവും. ശുഭദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്ന രാജപ്പൻ ചേട്ടനാണ് ഫ്രം പാലപ്പറയിൽ നിന്ന്. സെയിം പിക്ചർ മെസ്സേജ് നമ്മുടെ പ്രേമചേച്ചി എനിക്ക് അയച്ചിട്ടുണ്ട്. അപ്പം രണ്ടു പേർക്കും നല്ലൊരു ആശംസ ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്ന് നമ്മുടെ പ്രേമചേച്ചി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും പ്രേമചേച്ചിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഇന്ന് സുഹൃത്തിൻ്റെ മകളുടെ ജന്മദിനമാണ്. അലങ്കൃത. ഓക്കെ, 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ലിഗേഷേട്ടനാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, കുറ്റ്യാടിയിൽ നിന്ന്. അപ്പം ലിഗേഷേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മകള് അലങ്കൃത കുട്ടിക്ക് നല്ലൊരു പിറന്നാൾ ആശംസ അതാ റേഡിയോ മാക്ഫാസ്റ്റിൻ്റെ വകയായിട്ട് ഞാനിവിടെ നൽകുകയാണ്. ഒരുപാട് ഒരുപാട് സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ലിഗേഷേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ, നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ അങ്ങ് തരുകയാണ്. നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, നല്ല വാർത്തയൊക്കെ കേൾക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. കടലോരത്തെ കരിങ്കല്ല് പോലെയാകണം ജീവിതം. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും തിരമാല പോലെ വന്നടിച്ചാലും പാറ പോലെ പതറാതെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അനിൽ ചേട്ടനാണ്. നല്ലൊരു തോട്ടാണല്ലേ. ഓക്കെ, എന്തായാലും ഹായ് അപ്പൂസ് കുട്ടി, ഗുഡ് മോർണിംഗ്. മിൻചീച്ചി, നിഹാരക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ. ചങ്സ് ഗ്രൂപ്പ്, ദീപക്കുട്ടി, അമൃത കാർത്തിക് കുട്ടി, ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അനിൽ വൈപ്പൂർ. അനിൽ ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഇനി നമുക്കൊരു കുഞ്ഞു പാട്ടിലേക്ക് പോകേണ്ട സമയമാണ് കേട്ടോ. കാര്യമായിട്ടുള്ള ഒരു ഐഡിയ ഒന്നുമില്ല ഏത് പാട്ട് വേണം എന്നിങ്ങനെ സാധാരണ ലൈവിൽ ലിങ്ക് അവസാനിക്കുന്നതിന് മുമ്പായിട്ടൊരു ധാരണ ഉണ്ടാകും ഏത് പാട്ട് വേണം എന്നുള്ളത്. പക്ഷേ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. റാൻഡമായിട്ട് പെട്ടെന്ന് നോക്കിയപ്പോൾ കിട്ടിയൊരു പാട്ട്, അതിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ധാവരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: പ്രിയ ശ്രോതാക്കളുടെ ആശംസകളോ വിശേഷങ്ങളോ ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കൂടെ ഉള്ളത്. ഞാൻ ആർജെ അപ്പറണയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ടൈം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും എന്ന് എനിക്കൊരു തോന്നലുണ്ട് കേട്ടോ. പക്ഷെ വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ മൂടിക്കെട്ടിയ ഒരു ക്ലൈമറ്റ് ആണ്. മഴ പെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്തായാലും നല്ലൊരു എന്താ പറയുക ക്ലൗഡി ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കാണുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് അറിയാത്ത ഒരു വ്യക്തിയാ.
0: അറിയാത്തൊരു വ്യക്തി? ആരാണ് ഈ അറിയാത്തൊരു വ്യക്തി?
1: അതെ, ഞാൻ പറയത്തില്ല.
0: പറയത്തില്ലേ? എന്ത് പറ്റി? കണക്കാണോ?
1: അതെ.
0: എന്ത് പറ്റി? ഹലോ.
1: മാസത്തിൽ 5-6 പ്രാവശ്യം കൂടി ഇരിക്കുമ്പോ ഞാൻ വിളിക്കും.
0: അഞ്ചാറ് വർഷം കൂടി ഇരുന്നിട്ട് വിളിക്കുന്ന ആളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാനാണ്? ഹലോ, അച്ചട. ഓക്കെ, ആശംസ എന്താണ്? പറഞ്ഞോ. അപർണയാണ് ഇത്. ശ്യാമള ചേച്ചി. ശ്യാമള ചേച്ചി അല്ലേ? ശ്യാമള ചേച്ചി അല്ലേ ഇത്? ആ, ചേച്ചി മാത്രം എന്നെ ഇങ്ങനെ പറ്റിക്കാറുള്ള. ഓക്കെ ചേച്ചി, എന്താണ് ആശംസ? വേഗം പറഞ്ഞു. ഓഹോ, അങ്ങനെ. ഓക്കെ, എന്താ ആശംസ? എല്ലാരും ഉണ്ട്, എല്ലാരും സുഖമായിട്ടിരിക്കുന്നുണ്ട്. ആ, മഴയൊക്കെ അങ്ങനെയൊക്കെ പോകുന്നു, കുഴപ്പമില്ല. അവിടെ എങ്ങനെയുണ്ട് മഴയും കാര്യങ്ങളൊക്കെ?
1: ഇവിടെ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുവല്ലേ, മഴയുടെ സമയല്ലേ.
0: അതെ,
1: നമുക്ക് പറഞ്ഞ നിർത്താനൊക്കെയല്ലോ.
0: അതെ, എന്താണ് ആശംസ? വേഗം അത് പറഞ്ഞോ.
1: ആശംസകള് പ്രത്യേകിച്ച് ഒന്നുമില്ല. പ്രത്യേകിച്ച് നമ്മളെ റേഡിയോ കുടുംബത്തിലെ എല്ലാവർക്കും. പിന്നെ ഇന്ന് വിളിച്ചോണ്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും എന്റെ
0: ഓക്കെ നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ.
1: ദീപിക്കും, ദീപിക്കും അമൃതാർത്തിയ നമ്മുടെ അവർണയ്ക്കും വിശേഷം ഒന്നുമില്ലല്ലോ. എല്ലാവർക്കും സുഖമാണ്.
0: എല്ലാവർക്കും സുഖം
1: വിശ്വസിക്കുന്നു. നമ്മുടെ എല്ലാ റേഡിയോ കുടുംബക്കാർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഒരിക്കൽ കൂടിയുള്ള പ്രത്യേക ഒരാശംസകള് കേട്ടോ. കുതിർന്ന ഒരാശംസകള്.
0: ഓക്കെ, ആ കുതിർന്ന് അലിന്ന ഒരു ആശംസ കൊടുത്തേക്കാട്ടോ. ഓക്കെ, ഹായ് കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. ശ്യാമള ചേച്ചി ആയിരുന്നു വിളിച്ചത്. എല്ലാവർക്കും മഴയിൽ കുതിർന്ന് നനഞ്ഞു പോയൊരു ആശംസ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ മാക്ഫാസ്റ്റ്. ലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വിലയേറിയ സമ്പാദ്യങ്ങളിൽ ഒന്നാണ് സൗഹൃദങ്ങൾ. സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ ഇടപെടുന്ന സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. വാക്കുകളിൽ സത്യവും ഹൃദയത്തിൽ സ്നേഹവും മനസ്സിൽ ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ സൗഹൃദം എന്നും സ്നേഹത്തോടെ നിലനിൽക്കും. ഇന്ന് വിശേഷ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ശുഭദിന ആശംസകളോടെ പി വി മുഹമ്മദ്, വടക്കേ വാവന്നൂർ. മുഹമ്മദ് ഇക്കയ്ക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പിക്ചർ മെസ്സേജ് സുപ്രഭാതം അപർണ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് അയച്ച ആളുടെ പേര്, ഓക്കെ പേര് കിട്ടിയിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും ഇത് അയച്ച ആരാണെങ്കിലും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ ഞാൻ അങ്ങോട്ട് തരികയാണ്. ഓക്കെ, അടുത്തതായിട്ട് ഒരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: ഹലോ.
0: ആ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: ഇത് വലിയേട്ടൻ്റെ അരുണോദയം മോഹൻ.
0: ആ, എന്നാ ഉണ്ട് വിശേഷം?
2: വിശേഷം സുഖമായിരിക്കുന്നു.
0: ചായയൊക്കെ കുടിച്ചോ രാവിലെ?
2: ആ, കുടിച്ചു
0: കുടിച്ച്. അപ്പം എന്താണ് ആശംസ?
2: ആശംസ ഇന്ന്

0: അനുഭവം ഉണ്ടാകട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുകയാണ് കേട്ടോ.
1: തീർച്ചയായിട്ടും മക്കളെ, പിന്നെ എല്ലാ ആർജെമാർക്കും നമ്മുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഒരു നല്ല ദിവസത്തിന്റെ ആശംസകളോട് നേരുന്നു.
0: ആ ഓക്കെ, നല്ലൊരു ആശംസ കൊടുത്തേക്ക് കേട്ടോ. ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ.
1: ഓക്കെ, താങ്ക് യു മക്കളെ.
0: ഓക്കെ കേട്ടോ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ എന്തെങ്കിലും അരുണോദയം മോഹനൻ ചേട്ടനാണ് വിളിച്ചത്. എല്ലാവർക്കും നല്ലൊരു ആശംസ പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യലി കുഞ്ചിന്റെ പിറന്നാളാണ്, കുഞ്ചിന് നല്ലൊരു ആശംസ ഇതാ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ആശംസ കൊടുക്കുകയാണ്. അപർണക്കുട്ടി പേര് ഇതിലുണ്ടല്ലോ. മുഹമ്മദിക്കയുടെ മെസ്സേജ് അല്ലായിരുന്നു, വേറൊരു പിക്ചർ മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. ഇക്കയുടെ മെസ്സേജ് വായിച്ചപ്പോൾ ഞാൻ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊരു പിക്ചർ മെസ്സേജ് വന്നിട്ടുണ്ട്, അപർണക്കുട്ടി സുപ്രഭാതം എന്ന് പറഞ്ഞിട്ട്, പക്ഷെ പേര് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതാ ഞാൻ പറഞ്ഞ കേട്ടോ. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ജൂലൈ 4, 2026, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു മെസ്സേജ് എനിക്കിവിടെ വന്നിട്ടുണ്ട്. വിജി ചേച്ചിയാണ് കേട്ടോ അയച്ചിരിക്കുന്നത്. വിജി ചേച്ചിക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് അങ്ങോട്ട് തരുകയാണ്. നല്ല ഭംഗിയുള്ളൊരു മോർണിംഗ് ആകട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് മെസ്സേജ് സ്കിപ്പായി പോയി. മെസ്സേജ് ഞാൻ കണ്ടുപിടിച്ച് വരട്ടെ. ആ ഒരു ഗ്യാപ്പിൽ നമുക്കൊരു ചെറിയ പാട്ട് കേട്ടിട്ട് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം കേട്ടുമുട്ടാം. അപ്പോൾ ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടിരിക്കും. റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. അങ്ങനെ നമ്മൾ അവസാനത്തെ ആ ഒരു മിനിറ്റിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം കേട്ടോ. ഹലോ,
1: ഹലോ, നമസ്തേ, ഗുഡ് മോർണിംഗ്.
0: ആ വിജയമ്മ ചേച്ചി, എന്നാണ്ട് വിശേഷം? കുറച്ചായല്ലോ സംസാരിച്ചിട്ട്. ആണല്ലേ, എന്നിട്ട് എങ്ങനെയുണ്ട്? റെഡിയായോ? അപ്പൊ വേഗം ഭേദമാകട്ടെ എന്ന് നമ്മളെല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട്
1: കേട്ടോ.
0: അതെ അതെ. ഓക്കെ, എന്താണ് ഇന്നത്തെ ആശംസ?
1: നമ്മളെ എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും ഫ്രണ്ട്സ് കുടുംബത്തിലെ അംഗങ്ങൾക്കും സഹോദര കുടുംബത്തിലെ സൗഹൃദവാണിയിലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ആശംസ നേരുന്നു. മഴയെ കുതിർന്ന ആശംസ,
0: കുതിർന്ന ആശംസ തന്നെ കൊടുത്തേക്കാം.
1: കൂടാതെ നമ്മളെ വലിയേട്ടന്റെ സത്യം പറയാൻ ഞാനിപ്പോഴാ കേട്ടത്, റേഡിയോ വെച്ചത്. ഓ, തണു മഴയൊക്കെ ഇല്ലായിരുന്നു, അങ്ങനെ കിടന്നു. എണീക്കണം എണീക്കണം കിടന്നു.
0: ആണല്ലേ,
1: അടുക്കളയോട്ട് ഇപ്പഴാ മഴയായിട്ട് മോനിന് പോകണ്ടെന്ന്. നമ്മുടെ വലിയേട്ടന്റെ കൂടെ താമസ വീട്ടിൽ താമസിച്ചിരുന്ന ആ കാർത്തിക് മോനുണ്ടായിരുന്നു, അതിന്റെ അനിയും കുഞ്ഞിന്റെ പിറന്നാളല്ലേ, മൂന്നാം പിറന്നാള്, കണ്ണൻ കണ്ണൻ എന്ന് പറഞ്ഞ ആളിന്റെ മോന്.
0: അതെ, കുഞ്ചൻ.
1: ആ കുഞ്ചൻ, ആ കുഞ്ഞിനെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ അതിന് ആശംസ, പെരുന്നാൾ ആശംസ നേരുന്നു. എല്ലാ സുഖത്തോടും എല്ലാ സന്തോഷത്തോടും എല്ലാ നന്മയോടും കൂടി ആ കുട്ടി ഓർമ്മ വെച്ചിരുന്നു പ്രാർത്ഥിക്കുന്നത്. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നവർക്കും വിവാഹവർഷം ആഘോഷിക്കുന്നവർക്കും മറ്റെല്ലാ മംഗളകർമ്മങ്ങളും ഈ കൂടെ കടന്നു പോകുന്നവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ഒരു ആശംസ വളരെ നേരുന്നു. മോർക്കും ദീപക്കുട്ടിക്കും അവർക്ക് കുട്ടിക്കും എല്ലാവർക്കും ബാക്കിയുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ.
0: ഓക്കെ ശ്രീ, അപ്പൊ ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് കേട്ടോ.
1: ഓക്കെ, താങ്ക് യു. എത്രയാളും കൂടെ ചാവളയുടെ ശബ്ദം കേട്ടോ, അതിന് ഒരു ആശംസ ചാമയ്ക്ക്.
0: ഓക്കെ, ആശംസ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാട്ടോ.
1: ഓക്കെ,
0: നമ്മളെ വിജയമ്മ ചേച്ചി ആയിരുന്നു വിളിച്ചത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ആശംസ തന്നിട്ടുണ്ട്. അപ്പൊ ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ കുറച്ച് മെസ്സേജ് വായിക്കാൻ ബാക്കിയുണ്ട്, അപ്പൊ അതിലേക്കൊന്ന് നമുക്ക് വേഗം കൂടി പോകാം. എല്ലാവർക്കും കണ്ണുകൾ ഉണ്ട്, പക്ഷേ എല്ലാവർക്കും ഒരേ കാഴ്ചപ്പാടല്ല. അതാണ് ഒരാളെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നദീർത്ഥയാണ്. നദീർത്ഥയ്ക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഗുഡ് മോർണിംഗ് അപർണ മോളെ, ഞാൻ മിനി ബാബു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മിനി ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അപർണക്കുട്ടി കുമരകം ടീമിൻ്റെ ഒരു പ്രഭാത വന്ദനം. ഇവിടെ അടിപൊളി മഴയാണ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന മോഹൻ ചേട്ടൻ പറഞ്ഞ കുഞ്ഞിനും മിനി ജി പറഞ്ഞവർക്കും ഒരു ബർത്ത്ഡേ ആശംസകൾ. മഞ്ജുവിനും രാജേഷിനും ഒരു വെഡിങ് ആനിവേഴ്സറി ആശംസ വിഷ് ചെയ്യുന്നു. നദിറയ്ക്കും അതുപോലെ തന്നെ ലീല പൊടിയാടി, ലക്ഷ്മി പ്രിയയ്ക്കും, സൗഹൃദവാണി ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും, കേട്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു കിടുകിടുക്കാച്ച് ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശിവചേച്ചിയാണ്. ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജ് ഉണ്ട്. ഹായ് റേഡിയോ മാക്ഫേഴ്സ് മോളൂസേ, ഗുഡ് മോർണിംഗ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾക്കും ജന്മദിന ആശംസകൾ നൽകുന്നു. 16th വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന മിനിക്ക്, മിനി അല്ല കേട്ടോ, നമ്മുടെ മഞ്ജു ചേച്ചിയാണ്. അപ്പോൾ മഞ്ജു ചേച്ചിക്കാണ് കേട്ടോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ടും. പിന്നെ വിളിക്കുന്നവർക്കും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മാക്ഫേഴ്സിലെ എല്ലാവർക്കും സൗഹൃദവാണി ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ നൽകുന്നു. ഓക്കെ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പിളി ചേച്ചിയാണ്. അമ്പിളി ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് അപർണ. ഇന്ന് വിശേഷ ദിവസമുള്ള എല്ലാവർക്കും ആശംസകൾ. പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സൗഹൃദമാണ് സൗഹൃദവാണി കൂട്ടുകാർക്കും അപർണയ്ക്കും ശുഭദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ത്രിമൂർത്തി അനിൽ ചേട്ടനാണ്. അനിൽ ചേട്ടന് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ ആശംസ പറഞ്ഞുകൊണ്ട് സമയം 7 കഴിഞ്ഞ് 58 ആകുമ്പോൾ പതിയെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. അപ്പൊ ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്ന എല്ലാവർക്കും, മെസ്സേജ് അയച്ച എല്ലാവർക്കും, വിളിച്ച എല്ലാവർക്കും, പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഔട്ട് ഫ്രം ഗ്രീറ്റിംഗ് കാർഡ്സ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மேக்வாஸ் 90.4 டைம் செட்
1: 8:00. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ റേഡിയോ മെക്ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളുടെ ലൈംഗിക ചൂഷണ പരസ്യങ്ങൾ മെച്ച മറുപടി പറയണം. കുട്ടികളുടെ ലൈംഗിക ചൂഷണം ചെയ്യുന്ന അടക്കമുള്ള പരസ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പ്രചരിച്ചതിനെ ടെക് ഭീമനായ മെറ്റയുടെ വിശദീകരണം തേടാൻ കേന്ദ്ര സർക്കാർ. ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് എന്നിവയുടെ മാതൃകമ്പനിയായ മെറ്റയുടെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ കേന്ദ്ര ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവ് നിർദ്ദേശിച്ചു. ഇത്തരം പരസ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്നതിനെപ്പറ്റി മന്ത്രാലയം വിശദീകരണം തേടും. ഈ പരസ്യങ്ങൾ ഇൻസ്റ്റഗ്രാം വഴി റിപ്പോർട്ട് ചെയ്തപ്പോൾ തങ്ങളുടെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമല്ലാത്തതിനാൽ മാറ്റാനാകില്ല എന്ന മറുപടിയാണ് BBC ലഭിച്ചത്. ഒരു അശ്ലീല ഉള്ളടക്കങ്ങളും പ്രോത്സാഹിപ്പിക്കില്ല എന്നാണ് മെറ്റയുടെ അവകാശവാദം. 99 രൂപയ്ക്ക് വരെ ദൃശ്യങ്ങൾ ലഭ്യമാണ്. സാമൂഹ്യ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ പണം വാങ്ങി പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തത് BBC ആണ്. ഈ പരസ്യങ്ങൾ ഉപഭോക്താക്കൾക്ക് ടെലഗ്രാം ചാനലിലേക്ക് പോകാനുള്ള ലിങ്കുകളും നൽകുന്നുണ്ട്. ദൃശ്യങ്ങൾ 99 രൂപയ്ക്ക് വരെ വാങ്ങാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 8 പേരിൽ 5 ആളുകൾ എണ്ണുന്നതിനിടയിൽ പണം വസ്ത്രത്തിലും കാലുറയിലും ഒളിപ്പിക്കുന്നത് CCTV ദൃശ്യത്തിൽ കണ്ടെത്തി. ഇതേ തുടർന്ന് കാണിക്കപ്പണം എണ്ണുന്ന കേന്ദ്രത്തിൽ സുരക്ഷ ശക്തമാക്കി. ജീവനക്കാർക്ക് കീശയില്ലാത്ത പ്രത്യേക യൂണിഫോം നിർബന്ധമാക്കി. മറ്റൊരു വാർത്തയിലേക്ക്. വിഴിഞ്ഞം തുറമുഖം ഓഹരി MSEക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പിന്റെ നീക്കം രാഷ്ട്രീയ വിവാദമായതോടെ കരുതലോടെ നീങ്ങാൻ സർക്കാർ. ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകുന്നത് പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിക്കും എന്നാണ് സൂചന. മറ്റൊരു വാർത്തയിലേക്ക്. ആറന്മുള കുടിവെള്ള പദ്ധതി തുടങ്ങിയിടത്ത് തന്നെ നിശ്ചലാവസ്ഥയിൽ. ജലജീവൻ പദ്ധതിയുടെ പുരോഗതിക്കായി ഭൂമി ഏറ്റെടുക്കൽ, പരിസ്ഥിതി അനുമതി, റോഡ് കട്ടിംഗ്, ടെൻഡർ നടപടികൾ തുടങ്ങിയ വിഷയങ്ങൾ സർക്കാർ തലത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ നടപടികൾ വേഗത്തിലാക്കണമെന്നും ജല അതോറിറ്റി തിരുവല്ല സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മെയ് മാസത്തിൽ നടത്തിയ ജനപ്രതിനിധികളുടെ യോഗത്തിൽ വിലയിരുത്തി. ഇതോടെ ഇന്നത്തെ പത്രവിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം പത്രവിശേഷത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ RJ അപർണ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

നമസ്കാരം, ഞാൻ ദേവിയാണ്. രാഗലയത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ മനോഹരമായ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നാട്ടക്കുറിഞ്ഞി എന്ന മനോഹരമായ രാഗമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ കണ്ണാമൂച്ചി എനട എന്ന കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിലെ ഗാനം കമ്പോസ് ചെയ്തിരിക്കുന്നത് നാട്ടക്കുറിഞ്ചി രാഗത്തിലാണ്. അതിമനോഹരമായ രാഗമാണ്. ആ രാഗം ഭക്തിയും കരുണയും ആണ് ആ രാഗത്തിന്റെ ബേസ് സ്വഭാവം, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയുക, ഡോമിനന്റ് സ്വഭാവം എന്ന് പറയുമെങ്കിലും വീരരസം, അതായത് വളരെയധികം എനർജിയും വളരെയധികം സന്തോഷവും ഒക്കെ നമുക്ക് തരുന്ന ഒരു രാഗമാണ് ഈ നാട്ടക്കുറിഞ്ചി. നാട്ടക്കുറിഞ്ചി രാഗം 28-ാമത്തെ മേളകർത്ത രാഗമായ ഹരികാംബോജി. നമ്മൾ എത്ര മനോഹരങ്ങളായിട്ടുള്ള രാഗങ്ങള് ഹരികാംബോജി രാഗത്തിൻ്റെതായിട്ട് കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോ അത്ര മനോഹരമായ ഹരികാംബോജി രാഗത്തിൽ നിന്നും ഉണ്ടായി വന്നിട്ടുള്ള മറ്റൊരു എന്താ പറയാ, വൈശിഷ്ട്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു രാഗമാണ് നാട്ടക്കുറിഞ്ചി. നാട്ടക്കുറിഞ്ചി രാഗത്തിന് ശരിക്കും 3 തരത്തിലുള്ള ആരോഹണ അവരോഹണ ക്രമം ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം പല സംഗീതജ്ഞരുടെ പാട്ടുകളിലും നമ്മൾ ഈ 3 തരത്തിലുള്ള ആരോഹണ അവരോഹണ ക്രമങ്ങളെ ഉപയോഗിച്ച് കാണാറുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ ആ രാഗത്തിന്റെ ഒരു വൈവിധ്യം, അതേപോലെ തന്നെ ആ രാഗത്തിന്റെ ഒരു വ്യാപ്തി ഒക്കെ അല്ലെ. വളരെ വലിയ ഒരു രാഗമാണ്, ഒരു അസിമെട്രിക് ആയിട്ടുള്ള രാഗമാണ്, അതായത് കുറച്ചിങ്ങനെ സിഗ്സാഗില് പോകുന്ന ഒരു രാഗമാണ്. അങ്ങനെയൊക്കെ ധാരാളം പ്രത്യേകതകളുള്ള ഒരു രാഗമാണ്. മഹാരാജ സ്വാതി തിരുനാളിന്റെ 2-3 കൃതികൾ നമുക്ക് നാട്ടക്കുറിഞ്ചി രാഗത്തിൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും പാഹിജനനി സതതം എന്ന നവരാത്രിയുടെ 8-ാമത്തെ ദിവസം ആലപിക്കുന്ന ഒരു മനോഹരമായ കൃതി, അതുപോലെ ജഗദീശ സദാ മാമവ എന്ന ഒരു കൃതി. പക്ഷെ ഇതിലെല്ലാം വളരെയധികം പോപ്പുലർ ആയിട്ടുള്ളത്

എന്ന ഒരു മനോഹരമായ കൃതിയാണ്. നമുക്ക് ആ കൃതി ഒന്ന് കേട്ടിട്ട് ബാക്കിയുള്ള ചലച്ചിത്ര ഗാനങ്ങളിലേക്കും ഈ നാട്ടുകുറിഞ്ചിയുടെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്കും ഒക്കെ കടക്കാം.

നാട്ടുകുറിഞ്ചി ഒരു സർവസ്വര ഗമക വരിക രക്തിരാഗമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്വരങ്ങളിലും നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവാൻ എല്ലാ സ്വരങ്ങളിലും ഗമകങ്ങളുള്ള സംഗതികളുള്ള ഒരു രാഗമാണ് നാട്ടുകുറിഞ്ചി. നാട്ടുകുറിഞ്ചിയുടെ ജീവസ്വരങ്ങൾ എന്ന് പറയുന്നത് മാ എന്ന സ്വരവും നീ എന്ന സ്വരവുമാണ്. ഈ രാഗത്തിന്റെ പല ആരോഹണ അവരോഹണ ക്രമങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ഞാൻ പഠിച്ചിട്ടുള്ള ആരോഹണ അവരോഹണ ക്രമം എന്ന് പറയുന്നത്

ഇതാണ് ഞാൻ പഠിച്ചിരിക്കുന്ന ആരോഹണ അവരോഹണ ക്രമം. അതില് ആ പാ ഇല്ലാതെ തന്നെ സാ നീ ദ മ ഗ രീ സാ എന്നും പാടാറുണ്ട്. അപ്പോ ഇതില് ഉപയോഗിച്ചിരിക്കുന്ന സ്വരങ്ങൾ എന്ന് പറയുന്നത് ചതുശ്രുതി ഋഷഭം, അതായത് രീ ടു, അന്തരഗാന്ധാരം ഗാത്രി, ചതുശ്രുതി ധൈവതം അതായത് ധാ ടു, കൈശികി നിഷാദം അതായത് നീ ടു, അതാണ് ഉപയോഗിച്ചിരിക്കുന്ന സ്വരങ്ങൾ ഷഡ്ജവും പഞ്ചമവും അല്ലാതെ ബാക്കിയുള്ള സ്വരങ്ങൾ എന്ന് പറയുന്നത്. അത് ഇങ്ങനെയാണ് അതിൻ്റെ ഉപയോഗം. ഇനി നമുക്ക് അനന്തഭദ്രം എന്ന ചിത്രത്തിലെ തിരനുരയും എന്ന മനോഹരമായ ഗാനം, വളരെ എന്താ പറയുക, ഒരു ഉന്മേഷമൊക്കെ നമ്മളിൽ കൊണ്ടുവരുന്ന ഒരു ഗാനമാണ് അല്ലേ. ആ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും ഈ നാട്ടുകുറിഞ്ചി രാഗത്തിലാണ്. നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടിട്ട് വേഗം തിരിച്ചു വന്നാലോ.

നാട്ടുകുറിച്ചി രാഗം ഏത് സമയത്ത് പാടാനാണ് ഏറ്റവും അനുയോജ്യം എന്ന കാര്യത്തിൽ ഒരു ചെറിയ സംശയം അല്ലെങ്കിൽ പല അഭിപ്രായങ്ങൾ ഒക്കെ നിലവിലുണ്ട്. എന്ത് തന്നെ ആയാലും ആ രാഗം ഏത് സമയത്ത് പാടിയാലും മനോഹരമായിട്ട് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുക. പക്ഷെ എന്നാലും ചില സംഗീതജ്ഞരുടെയൊക്കെ ഒപ്പീനിയനിൽ ഇത് വൈകുന്നേരങ്ങളിൽ പാടാൻ പറ്റിയ രാഗമാണ്, അല്ല ചിലർ പറയുന്നു നമുക്കിത് പകൽ, അതായത് പ്രഭാതത്തിൽ രാവിലെ ഒരു 10 മണിക്ക് മുൻപൊക്കെ പാടി അവസാനിപ്പിക്കേണ്ട രാഗമാണ് എന്ന് പറയുന്നു. എന്ത് തന്നെ ആയാലും ഏത് സമയത്ത് പാടിയാലും ഏത് സമയത്ത് കേട്ടാലും, ഇപ്പോൾ നമ്മൾ കേട്ട ഗാനങ്ങൾ തന്നെ ഏത് സമയത്ത് കേട്ടാലും ആ ഗാനങ്ങൾ വളരെ മനോഹരമാണ് അല്ലേ. അല്ലാതെ നമുക്ക് ഇതിപ്പോ ഓ എനിക്കിതിപ്പോ കേൾക്കണ്ട, ഉച്ചയാണ്, എനിക്ക് വൈകുന്നേരം കേട്ടാൽ മതി, അങ്ങനെ നമുക്ക് തോന്നാറില്ല. അത് ആ ഒരു രാഗത്തിന്റെ പ്രത്യേകതയുമാണ്. ചില ഗാനങ്ങളൊക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലേ, ഈ ഇപ്പൊ കേൾക്കേണ്ട പാട്ടല്ല ഇത്, അതായത് ചിലപ്പോൾ വളരെ സ്ലോ, അത് അങ്ങനെയുള്ള ഒരു രാഗത്തെയും കൂടി നമുക്ക് പരിചയപ്പെടാം ഇന്ന്. എന്തായാലും ഇത് ഒരുപാട് രാഗ ഇലാബറേഷനൊക്കെ ഒരു അവസരം കൊടുക്കുന്ന രാഗമായതുകൊണ്ട്, അതായത് നന്നായിട്ട് രാഗം നമുക്ക് വിസ്തരിച്ച് പാടാൻ സാധിക്കുന്നത് കൊണ്ട് ഈ രാഗം കച്ചേരികളിലൊക്കെ സാധാരണ ഒരു മേജർ പീസായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. അതായത് നന്നായിട്ട് രാഗം വിസ്തരിച്ചൊരു ഞാൻ പല സംഗീതജ്ഞരും വളരെ പ്രമുഖരായിട്ടുള്ള സംഗീതജ്ഞർ പലരും ഈ രാഗം ഒരു 20-25 മിനിറ്റ് ഒക്കെ ഈ ഒരൊറ്റ രാഗം, അതായത് രാഗം വിസ്തരിച്ച് ആ ഒരു കൃതി പാടി നിർത്തുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ 3.5 മണിക്കൂർ വരെയൊക്കെ വേണമെങ്കിൽ പാടാവുന്ന, അങ്ങനെയല്ല നമ്മളുടെ സത്യത്തിൽ നമ്മുടെ രാഗങ്ങളുടെ ഒരു പ്രത്യേകത, നമ്മളുടെ ഇന്ത്യൻ മ്യൂസിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പാട്ട് നമുക്ക് 1 മിനിറ്റ് കൊണ്ടും പാടി തീർക്കാം, 1 മണിക്കൂർ കൊണ്ട് വേണമെങ്കിലും പാടാം. അതാണ് ആ നമ്മളുടെ സംഗീതത്തിന്റെ ഒരു വൈഭവം. അപ്പോൾ എന്ത് തന്നെ ആയാലും അങ്ങനെയുള്ള രാഗ ആലാപനത്തിനൊക്കെ ധാരാളമായിട്ടുള്ള സ്ഥലം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനൊക്കെയുള്ള അവസരമുള്ള ഒരു മേജർ രാഗം പോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു രാഗമാണ് നാട്ടുകുറിച്ചി. മഹാരാജാവിന്റെ കൃതി അല്ലാതെ തന്നെ മനസ്സുവിഷയ എന്ന ത്യാഗരാജസ്വാമികളുടെ ഒരു കൃതി, അതേപോലെ വഴിമറയും തിരുക്കിടേ എന്ന ഗോപാലകൃഷ്ണ ഭാരതിയുടെ ഒരു കൃതി, മുത്തുസ്വാമി ദീക്ഷിതരുടെ ബുധം ആശ്രയാമി എന്ന വളരെ മനോഹരമായ മറ്റൊരു കൃതി, പാൽവഴിയും മുഖം എന്ന ഊത്തുക്കാട് വെങ്കട സുബയ്യ കവിയുടെ ഒരു കൃതി ഒക്കെ, ഈ കൃതികളെല്ലാം തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള നാട്ടുകുറിഞ്ചി രാഗത്തിലുള്ള കൃതികളാണ്. മലയാളത്തിൽ മറ്റൊരു ഗാനം എന്ന് പറയുന്നത് ഈ നാട്ടുകുറിഞ്ചിയുടെ ഏതാണ്ട് ആ നാട്ടുകുറിഞ്ചി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന ചിത്രത്തിലെ ഉദയം വാൽക്കണ്ണെഴുതി എന്ന ഗാനവും ഈ ഏതാണ്ടൊരു നാട്ടുകുറിഞ്ചി ഒരു ഫ്ലേവറിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഗാനം കൂടി ഒന്ന് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ കെ എം സി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ഇത്രയും ബൃഹത്തായ അല്ലെങ്കിൽ മഹത്തായ ഒരു രാഗമാണെങ്കിലും ധാരാളം സിനിമാ ഗാനങ്ങളൊന്നും നമുക്ക് ഈ രാഗത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല. തമിഴിൽ ഒന്ന് രണ്ട് പഴയ ഗാനങ്ങൾ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്ന നാട്ടുകുറിഞ്ചിയിലുള്ള ഗാനങ്ങൾ. അത് എന്തുകൊണ്ടാണ് എന്നറിയില്ല ഇത്രയും മനോഹരമായ ഒരു രാഗത്തിനെ അധികം ഉപയോഗിക്കാത്തത്, അല്ലെങ്കിൽ അങ്ങനെ അധികം പോപ്പുലറാക്കി കാണാത്തത്. ഒരു പക്ഷേ ഈ രാഗത്തിന്റെ ഒരു പ്രത്യേകത, അതായത് ഈ രാഗം കുറച്ച് ഹെവി ആയതുകൊണ്ടും കൂടി അതിനെ ആ പെട്ടെന്ന് ഒരു സിമ്പിൾ സ്കെയിലിലേക്ക് അല്ലെങ്കിൽ കുറച്ച് ലൈറ്റ് ആയിട്ട് കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടും ഒക്കെ ആയിരിക്കണം ഒരു പക്ഷേ ആ രാഗത്തിന് അങ്ങനെ അധികം സിനിമാ ഗാനങ്ങളിലൊന്നും ഉപയോഗിക്കാത്തത്. നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ള ചില രാഗങ്ങൾ അതിന്റെ സ്വരങ്ങളിൽ കൂടെ തന്നെ പെട്ടെന്ന് നമുക്ക് ആ രാഗം ഏതാണ് അല്ലെങ്കിൽ ഇന്ന രാഗമാണ് എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കിപ്പിക്കാൻ സാധിക്കും. ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ നാട്ട രാഗം അല്ലെങ്കിൽ മോഹനം, ഇതൊക്കെ നമ്മൾ ആ സ്വരങ്ങൾ പാടുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ രാഗത്തിന്റെ ഭാവം കൊണ്ടുവരാൻ സാധിക്കും. നാട്ടുകുറിഞ്ചി ഓൺ ദി അതർ ഹാൻഡ് ഒരു എന്താ പറയാ, പാടി ആ ഒരു ഇങ്ങനെ ഇലാബറേറ്റ് ചെയ്ത് ആ രാഗം ആണ് എന്ന് അവതരിപ്പിച്ചു കൊണ്ടുവരേണ്ട ഒരു രാഗമാണ്. ഒരു പക്ഷേ അതൊക്കെ ആയിരിക്കണം ഈ രാഗങ്ങളുടെയൊക്കെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്, അല്ലെ? നമുക്കറിയില്ല. നമ്മളൊക്കെ വളരെ പഴയ മോഹൻലാൽ ഹിസാനസ് അബ്ദുള്ളയുടെ പണ്ട് നമ്മൾ കാസറ്റ് ഒക്കെ കിട്ടുമ്പോഴേ അതിൽ എല്ലാ പാട്ടുകൾക്കും ഒരു ഫോർ നോട്ട് അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അതിൽ പറയും സംഗീതം അനന്തസാഗരമാണ് എന്നൊക്കെ. നമ്മളൊക്കെ ഇങ്ങനെ ഇങ്ങ് മേലിൽ ബീച്ചിൽ ആ മണ്ണിൽ, അതായത് കാല് നനഞ്ഞ മണ്ണിൽ പോലും ചവിട്ടാതെ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കാം നമുക്കൊന്നും ആ രാഗത്തിന്റെ കോംപ്ലക്സിറ്റിയെ പറ്റിയൊന്നും അത്രയ്ക്ക് അറിയാത്തത്. ഒന്നോ രണ്ടോ കൃതികളിലോ അല്ലെങ്കിൽ ആരോഹണ അവരോഹണ ക്രമം പഠിച്ചത് കൊണ്ടോ ഒരു രാഗം മനസ്സിലാക്കണം എന്നില്ലല്ലോ, അല്ലെ? അപ്പൊ എനിക്കൊക്കെ അത്ര മാത്രമേ അറിയൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ആ ഒരു കോംപ്ലക്സിറ്റി ഒന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഞാൻ അങ്ങനെ അനുമാനിക്കുകയാണ്, അത് ആയിരിക്കണം സംഗീത സംവിധായകർക്കൊക്കെ ഉള്ള ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഹരികാംബോജി രാഗത്തിന്റെ തന്നെ മറ്റൊരു ജന്യരാഗം എന്ന് കണക്ക് കൂട്ടാവുന്ന മനോഹരമായ അതിമനോഹരമായ നമ്മളെ ഭക്തി കൊണ്ട് കരയിപ്പിക്കാൻ അല്ലെങ്കിൽ കരുണാരസം നമ്മളിൽ തുളുമ്പി നമ്മളെ കരയിപ്പിക്കാൻ കഴിവുള്ള മറ്റൊരു രാഗം. ഇപ്പോ കാനഡ എന്ന രാഗം നമ്മൾ പഠിച്ചു, നമ്മൾ വീണ്ടും പഠിച്ചു അല്ലേ, നമ്മൾ സംസാരിച്ചു അതിനെപ്പറ്റി. ആ രാഗം ഭക്തി നിറച്ചിട്ട് വീരരസമാണ് നമുക്ക് തരുന്നത്. ഭക്തിയിലൂടെ ഭയങ്കര എനർജി, ഉന്മേഷം, ആത്മവിശ്വാസം ഒക്കെ തരുന്ന രാഗമാണ് കാനഡ, നവരസ കാനഡ എന്ന് പറയും. എന്നാൽ അതേപോലെ തന്നെ ഭക്തി കൊണ്ട് നമ്മളെ, കരുണാരസം കൊണ്ട് നമ്മളെ കരയിപ്പിക്കുന്ന, നമ്മളുടെ ശരിക്കും കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ ഒഴിപ്പിക്കാൻ സാധിക്കുന്ന ഒരു രാഗമാണ് ദ്വിജാവന്തി എന്ന രാഗം. അതൊരു ഹിന്ദുസ്ഥാനി രാഗം തന്നെയാണ്. ജേ ജേ വന്തി എന്നാണ് ഹിന്ദുസ്ഥാനിയിൽ ഈ രാഗം അറിയപ്പെടുന്നത്. മുത്തുസ്വാമി ദീക്ഷിതരൊക്കെ പണ്ട് ധാരാളം സഞ്ചാരിക്കുമായിരുന്നു, അവരൊക്കെ സഞ്ചാരികളായിരുന്നു, സഞ്ചരിക്കുമായിരുന്നു, പല പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ താമസിച്ച് ആ നാടിന്റെ പ്രത്യേകതയും ആ നാട്ടിന്റെ ഫോക്ലോർ, എന്താണ് പറയുക, നാടൻ പാട്ടുകളും നാടൻ കലകളും ഒക്കെ മനസ്സിലാക്കുകയും അവിടുന്ന് എന്തെങ്കിലും നമുക്ക് നമ്മളുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കുകയും ഒക്കെ ചെയ്തിരുന്ന അന്വേഷണ കുതുകികളായിട്ടുള്ള സംഗീതജ്ഞരായിരുന്നു അവരൊക്കെ. അപ്പൊ അങ്ങനെ മുത്തുസ്വാമി ദീക്ഷിതർ ഒരിക്കൽ കാശിയിൽ പോയപ്പോ കേട്ട ഒരു രാഗമാണ് ഈ ജെ ജെ വന്തി. ജെ ജെ വന്തി എന്ന് അതിന് പേരുള്ളത് കൊണ്ട് മുത്തുസ്വാമി ദീക്ഷിതർ എപ്പോഴും ചെറിയ ഒരു വ്യത്യാസമൊക്കെ വരുത്തും പേരുകളില്. അപ്പൊ അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തി തിരുവാണിക്കാവൽ എന്ന ഒരു ക്ഷേത്രത്തിലെ ഭഗവതിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഈ രാഗത്തിലൊരു കീർത്തനം കമ്പോസ് ചെയ്തു. അന്ന് അദ്ദേഹം അങ്ങനെ ഈ രാഗത്തിന് ദ്വിജാവന്തി എന്ന പേര് നൽകി. ദ്വിജാവന്തി എന്ന രാഗത്തിനെ മനസ്സിലാക്കാൻ മലയാളത്തിൽ ഒരൊറ്റ സിഗ്നേച്ചർ ഗാനമേ ഉള്ളൂ. അതേതാണ് എന്ന് ചോദിച്ചാൽ ഓ

ആ പ്രസിദ്ധമായ ഗുരുവായൂരപ്പൻ കീർത്തനം കമ്പോസ് ചെയ്തിരിക്കുന്നത് ദ്വിജാവന്തി എന്ന രാഗത്തിലാണ്. നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടിട്ട് ദ്വിജാവന്തി എന്ന രാഗത്തിന്റെ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകാം.

ഇങ്ങനെയാണ് ദ്വിജാവന്ധ്യയുടെ ആരോഹണ അവരോഹണ ക്രമം എന്ന് പറയാം. ഞാൻ ദ്വിജാവന്തി പഠിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു രാഗമാണ്. അതിൻ്റെ ഒരു കാരണം, മുത്തുസ്വാമി ദീക്ഷിതർ ഈ തിരുവാണൈക്കാവൽ എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ ഭഗവതിക്ക് വേണ്ടിയിട്ട് ഒരു കൃതി ദ്വിജാവന്തി രാഗത്തിൽ രചിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ കൃതി നമുക്ക് ബോംബെ ജയശ്രീ പാടിയ ഒരു വേർഷൻ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദ്വിജാവന്തിയിലുള്ള കൃതി നമുക്ക് ഒന്ന് കേൾക്കാം. പക്ഷേ അതിമനോഹരമായ ഒരു കൃതിയാണ്. അത് കേൾക്കുമ്പോൾ, ആ പ്രത്യേകിച്ച് നമ്മൾ ഈ പാട്ട് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, ഞാൻ പഠിക്കാൻ ശ്രമിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ പഠിക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ വാക്കുകളും അർത്ഥങ്ങളും ഒക്കെ മനസ്സിലാക്കണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ വാക്കുകളും വരികളും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെയധികം ഭക്തി തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കോമ്പസിഷൻ ആണ് അത് ശരിക്കും. അഖിലാണ്ടീശ്വരി എന്ന

ഇങ്ങനെ പോകുന്ന ഒരു കൃതിയാണ്. വളരെ മന്ത്രസ്ഥായിയിൽ തുടങ്ങി അത് ശരിക്കും താരസ്ഥായി വരെ നമുക്ക് സ്വരങ്ങൾ ഉപയോഗിക്കുന്ന അതിമനോഹരമായ, എനിക്ക് ആ കൃതിയോടുള്ള ഒരു ഇഷ്ടം എന്ന് പറയുന്നത് എനിക്ക് അറിയില്ല. അത്രയ്ക്കും മനോഹരമായ കൃതിയാണ്. പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ചെറിയ തലവേദനയോ അല്ലെങ്കിൽ ഒരു സുഖമില്ലായ്മയൊക്കെ ഉള്ളപ്പോൾ ഞാൻ കേൾക്കാറുണ്ട് ആ കൃതി. നമുക്ക് എനിക്ക് ഭയങ്കര ഒരു സുഖം തരുന്ന കൃതിയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷമം സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഭക്തി കൊണ്ട് കരഞ്ഞ് നമ്മളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറ്റുന്ന ഒരു കൃതി. അങ്ങനെയൊക്കെയാണ് ഞാൻ ആ കൃതിയെ കണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ബോംബെ ജയശ്രീ പാടിയ ആ ഒരു വേർഷൻ യൂട്യൂബിലൊക്കെ കാണാനുണ്ട്. അപ്പോൾ അത് വളരെ മനോഹരമാണ്, അതൊന്ന് കേൾക്കണം. അതേപോലെ തന്നെ ഈ ദ്വിജാവന്തി രാഗത്തിനെ പറ്റി ഇനി പറയുകയാണെങ്കിൽ, വളരെ പുരാതനമായ ഒരു രാഗമാണ് ഈ ജെ ജെ വന്തി എന്ന അതിൻ്റെ ഒറിജിൻ, ആ ഒറിജിനൽ രാഗം. സംഗീത മകരന്തം എന്ന പുസ്തകത്തിലൊക്കെ ഈ ജെ ജെ വന്തിയെ പറ്റി ധാരാളമായിട്ടുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് കൃതികളൊന്നും ഈ രാഗത്തിൽ, അതും ഈ രാഗത്തിന്റെയും ഒരു കോംപ്ലക്സിറ്റി കൊണ്ടായിരിക്കണം, ഒരുപാട് കൃതികളൊന്നും ഈ രാഗത്തിൽ കാണാനില്ല. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് മുത്തുസ്വാമി ദീക്ഷിതരുടെ തന്നെ ഈ അഖിലാണ്ടീശ്വരിയും, അതേപോലെ ചേതശ്രീ ബാലകൃഷ്ണം എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു കൃതിയും, മഹാരാജ സ്വാതി തിരുനാളിന്റെ തരുണൈ നാൻ ഇന്ത് എന്ന ഒരു ഒരു കൃതിയും കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ അത് അധികം ആരും പാടി കേട്ടിട്ടില്ല. ഒരു പക്ഷേ പാടിയിട്ടുള്ള വേർഷൻസ് ഞാൻ നോക്കിയിട്ട് എനിക്ക് കണ്ടിട്ടില്ല. ഞാൻ കണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട കൃതി എന്ന് പറയുന്നത് ഈ അഖിലാണ്ടീശ്വരി തന്നെയാണ്. പിന്നെ ലാൽഗുടി ജയരാമൻ സാറ് പിന്നീട് ഒരു തില്ലാന ദ്വിജാവന്തിയിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മനോഹരമായിട്ടുള്ള ഒരു തില്ലാനയാണ്. അപ്പൊ നമുക്ക് ഈ അഖിലാണ്ടീശ്വരി എന്ന ബോംബെ ജയശ്രീയുടെ ആ ഒരു ഒരു കൃതി ഒന്ന് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം.

വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു രാഗം കൂടിയാണ് ദ്വിജാവന്തി. ഈ രാഗം ഒരു മിയർ സ്കെലിറ്റൽ, അതായത് അതിൻ്റെ നമ്മൾ പറയാറില്ലേ ആ ഒരു ആരോഹണ അവരോഹണത്തിൽ കൊണ്ട് അല്ലെങ്കിൽ അതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു രാഗമല്ല, അതിൻ്റെ ബലം അല്ലെങ്കിൽ അതിൻ്റെ കോർ എന്ന് പറയുന്നത്, ആ രാഗത്തിൻ്റെ ഒരു ആത്മാവ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രയോഗങ്ങളിലാണ്. അതിമനോഹരമായ പ്രയോഗങ്ങളുള്ള ശാന്തസ്വരൂപമായിട്ടുള്ള ഒരു രാഗം കൂടിയാണ് ദ്വിജാവന്തി. ഈ രാഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ രാഗത്തിൽ നമ്മൾ ഗാന്ധാരവും നിഷാദവും രണ്ട് ഗാന്ധാരവും, അതായത് അന്തരഗാന്ധാരം ഗാറ്റു എന്ന ഗാന്ധാരവും സാധാരണ ഗാന്ധാരവും ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൈശിക നിഷാദം എന്ന് പറയുന്ന നീ ടൂവും കകളി നിഷാദം എന്ന് പറയുന്ന നീ ത്രീയും, ഇത് രണ്ടും ഉപയോഗിക്കുന്ന ഒരു രാഗം കൂടിയാണ്. ഒരു പക്ഷേ ഇത് ഈ ഇത്രയുമൊക്കെ ഒരു കോംപ്ലക്സ് ആയതുകൊണ്ടും കൂടി ആയിരിക്കും ഈ രാഗത്തിലും നമ്മൾ അധികം ഗാനങ്ങളൊന്നും, മലയാളത്തിൽ ചില സിനിമാ ഗാനങ്ങൾ പ്രത്യേകിച്ചും വളരെ കുറച്ച് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്ന് രണ്ട് ഗാനങ്ങൾ ഈ

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 9 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
3: മഹാത്മജി നമ്മോട് വീണ്ടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു തിന്മയെ കുറിച്ചാണ്. നോളജ് വിതഔട്ട് ക്യാരക്ടർ, സ്വഭാവശുദ്ധിയില്ലാത്ത അറിവ്. അറിവ് മനുഷ്യന് സ്വതസിദ്ധമായി ലഭിക്കുന്ന ഒരു ദാനമാണെന്ന് നമുക്ക് പറയാം. നമ്മുടെ കണ്ണും നമ്മുടെ ചെവിയും ഒക്കെ തുറന്നിരുന്നാൽ നമുക്കൊരുപാട് അറിവുകൾ പ്രകൃതിയിൽ നിന്ന്, മറ്റു മനുഷ്യരിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് ഒക്കെ നമുക്ക് ലഭിക്കും. അറിവ് അതിൽ തന്നെ നന്മയോ തിന്മയോ അല്ല, അത് ഉപയോഗിക്കുന്ന വ്യക്തിയെ ആശ്രയിച്ചാണ് അത് നന്മയോ തിന്മയോ ആവുന്നത്. അതുകൊണ്ടാണ് മഹാത്മജി പറയുന്നത്, അറിവിനോടൊപ്പം നമ്മൾ നേടേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സ്വഭാവശുദ്ധി, അറിവിനെ എങ്ങനെ നാം ഉപയോഗിക്കണം എന്നുള്ളത്. നമുക്കറിയാം, മരുന്നുകളില്ലാത്ത ഒരു ലോകം ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും വർദ്ധിച്ചു വരുന്ന രോഗ അവസ്ഥ, അവിടെ മനുഷ്യൻ്റെ രോഗങ്ങൾക്ക് പ്രതിവിധിയായിട്ട് മരുന്നുകളില്ലാതെ നമുക്ക് സാധിക്കില്ല. ഈ മരുന്നിലെ ഒരു പ്രധാനപ്പെട്ട വസ്തു നമുക്കറിയാം, അത് ലഹരി വസ്തുക്കൾ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഡ്രഗ് എന്ന ആ പേര് തന്നെ വരുന്നത്. എന്നാൽ അതിൻ്റെ തോത് അത് ക്രമാതീതമാകുമ്പോൾ അത് മയക്കുമരുന്നാവും. അത് മനുഷ്യനെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന വലിയ വിപത്തായിട്ട് തീരും. ഒരേ വസ്തു തന്നെ അത് നന്മയോ തിന്മയോ ആയി മാറുന്ന കാര്യം. നാസി ഭരണകാലത്ത് അറിവുള്ളവരായിരുന്നു ഗ്യാസ് ചേമ്പേഴ്സ് ഉണ്ടാക്കിയത്, അറിവുള്ള ശാസ്ത്രജ്ഞന്മാരായിരുന്നു. അറിവ് പകർന്നുകൊണ്ടിരുന്ന അധ്യാപകരാണ് നാസിസത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്, ക്ലാസ് മുറികളിൽ അവയ്ക്ക് താരാട്ട് പാടിയത്. അറിവുണ്ടായിരുന്ന രോഗീ ശുശ്രൂഷകരായിരുന്ന നേഴ്സസും ഡോക്ടേഴ്സുമായിരുന്നു മരണക്കെണിയുടെ മരുന്നുകൾ പാവപ്പെട്ട മനുഷ്യരിൽ കുത്തിവെച്ചത്. അറിവിൻ്റെ വലിയ അപകട സാധ്യത നമുക്ക് ഓരോ ദിവസവും അത് മനസ്സിലായി വരുന്നു. കൊറോണയെക്കുറിച്ച് തന്നെ വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളും പറയുന്നതും അത് പടർത്തുന്നതും നാം കേട്ടിട്ടുണ്ട്. അതിൻ്റെ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും അറിവ് എന്നുള്ളത് മനുഷ്യന് സ്വഭാവശുദ്ധിയില്ലാത്ത നിലയിൽ അത് ഉപയോഗിച്ചാൽ അത് മനുഷ്യനെ ഇല്ലാതാക്കും. ഹിറോഷിമ, നാഗസാക്കി എന്ന സ്ഥലങ്ങളിൽ അണുബോംബ് വർഷിച്ചത് അറിവുണ്ടായിരുന്നവരായിരുന്നു. നമ്മളുടെ സമൂഹ ജീവിതത്തിന്, ഗുണപരമായ മനുഷ്യ ജീവിതത്തിന്, പ്രകൃതിയുടെ നന്മയ്ക്ക് ഉപയോഗിക്കാവുന്ന പല വസ്തുക്കളും അപകടകാരികളായി മനുഷ്യനെ തന്നെ ഹനിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. നമുക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള അറിവുകളും അതുപോലെ തന്നെയാണ്. ഒരു പക്ഷേങ്കിൽ ഒരു മനുഷ്യൻ്റെ, ഒരു കുടുംബത്തിൻ്റെ പല രഹസ്യങ്ങളും അറിയാവുന്നവരാവാം നമ്മൾ. കുടുംബാംഗമെന്നുള്ള നിലയിലോ, സ്നേഹിതനെന്നുള്ള നിലയിലോ, ഒരുമിച്ച് ജോലി ചെയ്യുന്നവരെന്നുള്ള നിലയിലോ ഒക്കെ അവയെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക? നമ്മളുടെ മുമ്പിൽ ഒരു ജീവിതം ഒരു വിഷമസന്ധിയിൽ പങ്കുവച്ചതായ കാര്യങ്ങൾ നാം എങ്ങനെ ഉപയോഗിക്കുന്നു, അത് ആ വ്യക്തിയുടെ ജീവിതമാണ്, ആ വ്യക്തിയുടെ ഭാവിയാണ്, കുടുംബത്തിൻ്റെ ഭദ്രതയാണ്, അവയൊക്കെ നാം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അറിവ് ഉപയോഗിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും സ്വഭാവശുദ്ധി വേണം എന്നുള്ള മഹാത്മജിയുടെ ഈ നിർബന്ധം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
2: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: സീറോ ഡെലിവറി
2: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Zero delivery.
3: Yes.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
2: Zero delivery. Everything starts from zero.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767722. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളുമെല്ലാം

0: സൗജന്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: Radio Macross 90.4 Time Check.
2: 11 o'clock.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ

0: വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 വണ്ടർ വേൾഡ്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ വണ്ടർ വേൾഡിൽ, ഇന്നത്തെ എന്നല്ല എപ്പോഴും, നമ്മൾ അത്ഭുതകരമായിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളും ഒക്കെയാണ് വണ്ടർ വേൾഡിലൂടെ പങ്കുവെക്കുന്നത്. ഇന്നും അതുപോലെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പറയാൻ പോകുന്നത്. ശവപ്പെട്ടികൾ തനിയെ ചലിക്കുന്ന കല്ലറ ആരെയും ഭയപ്പെടുത്തുന്ന ഒരു കഥയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കരീബിയൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് രാഷ്ട്രമാണ് ബാർബഡോസ്. ഈ ബാർബഡോസിലെ ഓയിസ്റ്റിൻസ് മേഖലയിലെ ക്രൈസ്റ്റ് ചർച്ച് പാരിഷ് ഹാളിന്റെ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന കല്ലറയാണ് ചേസ് വോൾട്ട്. ബാർബഡോസിലെത്തുന്ന സഞ്ചാരികളുടെ മുഖ്യ ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നും കൂടിയാണിത്. ചലിക്കുന്ന ശവപ്പെട്ടികളാണ് ഞാൻ ഈ പറഞ്ഞ കല്ലറയുടെ പ്രത്യേകത. 1812 ഓഗസ്റ്റ് 9 ഈ കല്ലറയെ ചുറ്റിപ്പറ്റിയുള്ള കഥകളുടെ ഒരു തുടക്കം. ബാർബഡോസിൽ താമസമാക്കിയ സമ്പന്നനായ ബ്രിട്ടീഷ് വംശജൻ കേണൽ തോമസ് ചേസിന്റെ മൃതദേഹം മറവ് ചെയ്യാനായി തുറന്നതായിരുന്നു ഈ കല്ലറ. കല്ലറ തുറന്ന എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം തോമസ് ചേസിന്റെ 2 പെൺമക്കളുടെ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുടെ മൃതദേഹവും ഈ കല്ലറയിൽ തന്നെയായിരുന്നു അടക്കം ചെയ്തിരുന്നത്. എന്നാൽ കല്ലറയിലെ ശവപ്പെട്ടികൾ എല്ലാം വെച്ച സ്ഥാനത്ത് നിന്ന് മാറി ക്രമരഹിതമായി കിടക്കുന്നു. അതേസമയം സ്ഥാനം മാറിയതല്ലാതെ പെട്ടികളൊന്നും തുറന്നിട്ടുമില്ലായിരുന്നു. എന്തായിരിക്കും അല്ലേ സംഭവം? എന്താണെന്നുള്ളത് നമുക്കൊരു ബ്രേക്കിന് ശേഷം പറയാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
4: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
0: വണ്ടർ വേൾഡ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശവപ്പെട്ടികൾ തനിയെ ചലിക്കുന്ന കല്ലറയെ കുറിച്ചാണ്. തോമസിന്റെ മക്കളായ ആൻ 1808 രണ്ടാം വയസ്സിലും ഡോർക്കസ് 1812 പന്ത്രണ്ടാം വയസ്സിലുമാണ് മരിച്ചത്. തോമസിന്റെ മരണശേഷം 4 വർഷങ്ങൾ കഴിഞ്ഞ് മറ്റൊരു കുടുംബാംഗത്തിന്റെ മൃതദേഹം സംസ്കരിക്കാൻ കല്ലറ തുറന്നപ്പോഴും അതേ കാഴ്ച തന്നെയായിരുന്നു കണ്ടിരുന്നത്. അന്ന് തോമസ് ചേസിന്റെ ശവപ്പെട്ടിക്കുൾപ്പെടെ സ്ഥാനചലനം സംഭവിച്ചിരുന്നു. ഓരോ തവണ കല്ലറ തുറക്കുമ്പോഴും ശവപ്പെട്ടികൾ സുരക്ഷിതമായി വെച്ച ശേഷം പുറത്തുനിന്ന് ആർക്കും തുറക്കാനാകാത്ത തരത്തിൽ പൂട്ടിയിരുന്നു. എന്നിട്ടും ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് ഏവരും ആശ്ചര്യപ്പെട്ടു. അന്വേഷണത്തിൽ മറ്റാരും അകത്ത് കടന്നിട്ടില്ലെന്നും കല്ലറയിലേക്ക് മറ്റു ഭൂഗർഭരഹസ്യ പാതകൾ ഇല്ലെന്നും ബോധ്യമായി. കല്ലറയുടെ കവാടം ഒഴികെ ബാക്കിയെല്ലാം മണ്ണിനടിയിലുമാണ്. കല്ലറയുടെ വാതില് ഒരാൾക്ക് എളുപ്പം തുറക്കാനാവുന്നതുമല്ലായിരുന്നു. മാർബിൾ കൊണ്ട് നിർമ്മിച്ച കല്ലറയുടെ കൂറ്റൻ വാതിൽ ഒന്നിൽ കൂടുതൽ പേർ ചേർന്ന് തള്ളി നീക്കുകയും ചെയ്യണം. 1819 ചേസ് കല്ലറിയിൽ മറ്റൊരു മൃതദേഹം കൂടി അടക്കം ചെയ്തു. ഇത്തവണ ബാർബഡോസ് ഗവർണർ തന്നെ ചടങ്ങുകൾക്ക് മേൽനോട്ടം വഹിക്കുകയും കല്ലറയുടെ കോൺക്രീറ്റ് കവാടം അടച്ചുപൂട്ടി മുദ്ര പതിപ്പിക്കുകയും ചെയ്തു. കല്ലറയ്ക്കുള്ളിൽ തറയിൽ മണ്ണ് പാകി. ആരെങ്കിലും കല്ലറയ്ക്കുള്ളിലെത്തി ശവപ്പെട്ടികൾ മാറ്റിയാൽ അതിന്റെ പാടുകളും മണ്ണിൽ അവശേഷിക്കും. അതിനുവേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി എന്തായിരിക്കും എന്നുള്ളത് ഒരു ബ്രേക്കിന് ശേഷം പറയാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 വണ്ടർ.

0: ശംഖവാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 മിത്താരം.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
4: വെരിക്കോസ് വെയിന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
5: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
0: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
2: അങ്ങനെ വണ്ടർ വേൾഡിൽ ശവപ്പെട്ടികൾ തനിയെ ചലിക്കുന്ന കല്ലറയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏകദേശം 1 വർഷത്തിന് ശേഷം കല്ലറ വീണ്ടും തുറന്നു. കല്ലറയുടെ കവാടത്തിനും പൂട്ടിനുമൊന്നും യാതൊരു വ്യത്യാസവും ഇല്ലായിരുന്നു. എന്നാ തുറന്നപ്പോ കണ്ടത് ശവപ്പെട്ടികൾ സ്ഥാനം തെറ്റിക്കിടക്കുന്നത് തന്നെയാണ്. ചില ശവപ്പെട്ടികൾ കുത്തനെ വെച്ച നിലയിലുമായിരുന്നു. മണ്ണിലാണെങ്കിൽ അസ്വാഭാവികമായ പാടുകളൊന്നും കണ്ടതുമില്ല. ഒടുവിൽ ചേസ് കുടുംബാംഗങ്ങളും അധികൃതരും ഒരു തീരുമാനത്തിലെത്തി. കല്ലറയിലെ ശവപ്പെട്ടികളെല്ലാം പുറത്തെടുത്ത് അവയെ പ്രത്യേകം അടക്കം ചെയ്യുക എന്നതായിരുന്നു അത്. അതോടെ ശൂന്യമായി മാറിയ ആ കല്ലറയ്ക്ക് അധികൃതർ എന്ന നീക്കുമായി താഴിട്ടു. ശരിക്കും ചേസ് വോൾട്ടിൽ സംഭവിച്ചത് എന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ചേസ് വോൾട്ടിലെ ചലിക്കുന്ന ശവപ്പെട്ടികൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം വ്യക്തമല്ലാത്തതിനാൽ അവ ഇന്നും അർബൻ ലെജൻഡ്സ് അഥവാ ആധുനിക കെട്ടുകഥകളായാണ് കണക്കാക്കപ്പെടുന്നത്. കല്ലറയെപ്പറ്റി ബാർബഡോസുകാർക്കിടയിൽ നിരവധി വിശ്വാസങ്ങളും പ്രചാരത്തിലുണ്ട്. അതേസമയം ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്തെ ന്യൂസ് പേപ്പറുകളോ ക്രൈസ്റ്റ് ചർച്ചിൽ നടന്ന ശവസംസ്കാരങ്ങളുടെ രേഖയോ ലഭിച്ചിട്ടില്ലെന്ന ചിലരുടെ ആരോപണം ചേസ് വോൾട്ടിലെ ചലിക്കുന്ന ശവപ്പെട്ടികൾ കെട്ടുകഥയാണെന്ന വാദത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതുപോലെയുള്ള സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഒരുപാട് വർഷം പഴക്കമുള്ള സംഭവങ്ങൾ, അതിന്റെ സത്യാവസ്ഥ തേടി പോവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? എല്ലാം കെട്ടുകഥകളോ അല്ലെങ്കിൽ പഴങ്കഥകളോ ഒക്കെ ആയിട്ട് നിലനിൽക്കുകയും ചെയ്യും. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 വണ്ടർ വേൾഡ്.
7: ഒരെണ്ണം നല്ല പാട്ട് കേൾക്കാൻ കൊടുക്കുക.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: അത്ഭുതകരമായിട്ടുള്ള വാർത്തകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് വണ്ടർ വേൾഡിലൂടെ. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ചൈനയിലെ ഒരു മൃഗശാലയിലെ ഒരു പരസ്യത്തിന്റെയാണ് ഇന്നത്തെ വാർത്ത. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരുന്ന ഒരു വാർത്തയാണ്, ഹെനാൻ പ്രവിശ്യയിലെ ലുവോഹെ നഗരത്തിലെ ലുവോഹെ വന്യജീവി മൃഗശാലയിൽ ഒരു നിയമനമുണ്ട്. ജോലി എന്താണെന്നല്ലേ, വളരെ ചെറിയൊരു ജോലിയാണ്, ഒരു കരടിയാകണം, അത്രയുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കും കേട്ടത് ശരിയാണോ എന്നുള്ളത്. കേട്ടത് ശരിയാണ്. കരടിയുടെ വേഷം ധരിച്ച് മൃഗശാലയിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്നതാണ് ജോലി. ഈ പരസ്യം വൈറലാവാൻ കാരണം അതുമാത്രമല്ല ഇതിൽ കിട്ടുന്ന ശമ്പളം കൂടിയാണ്. ഒരു വർഷം 100,000 യുവാനാണ്, അതായത് ഏകദേശം 14 ലക്ഷത്തോളം രൂപ ശമ്പളം. കരടിയുടെ വേഷം ധരിച്ച് പാർക്കിൽ ചുറ്റി നടന്ന് വരുന്നവരുമായി ഇടപഴകുക എന്നുള്ളതാണ് ജോലി. പക്ഷേ ഇങ്ങനെ കരടി വേഷം ധരിച്ചാൽ സംസാരിക്കാൻ പാടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ സംസാരിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കേട്ടോ. ജൂൺ 13 ഇത് സംബന്ധിച്ച് വാർത്താക്കുറിപ്പ് മൃഗശാല പുറത്തുവിട്ടതും. വളരെ മൃദുവായ കറുത്ത കരടിയുടെ വസ്ത്രമായിരിക്കും ധരിക്കേണ്ടത്. 6 മണിക്കൂർ ഷിഫ്റ്റ് അനുസരിച്ചിട്ടാണ് ജോലി. മാസത്തിൽ 4 അവധി ലഭിക്കും. അപേക്ഷകർ 18 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരും ശാരീരികമായി ആരോഗ്യമുള്ളവരുമായിരിക്കണം. ചാടുക, നൃത്തം ചെയ്യുക, മരങ്ങൾ കയറുക, ഇനിയിപ്പോ ക്ഷീരിതനാണെന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങുക, അങ്ങനെ വിചിത്രവും ആവിഷ്കാരപരവുമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഈ ജോലിയിൽ അനുവാദമുണ്ട്. സന്ദർശകർ നൽകുന്ന ഭക്ഷണവും വാങ്ങാം. ഇതൊക്കെയാണ് പരസ്യത്തിലെ മറ്റ് വാചകങ്ങൾ. എന്തായാലും അവരുടെ മേഖലയിലെ ഏറ്റവും സ്വതന്ത്രമായ സ്ഥാനം എന്നാണ് മൃഗശാല ജീവനക്കാർ ഈ ജോലിയെ വിളിക്കുന്നത്. മെയ് 1 സർക്കാരിന്റെ പിന്തുണയോടെ തുറന്ന മൃഗശാല സന്ദർശകരുടെ വരവ് വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ കരടി വേഷം കിട്ടുന്നവരെ നിർത്തുന്നത്. സംഭവം ഹിറ്റായതോടെ 100-ൽ പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ എത്ര ഒഴിവുണ്ട് എന്നുള്ളത് ഇതുവരെ അധികൃതർ അറിയിച്ചിട്ടില്ല. ഇത്രയും രൂപ ശമ്പളം കിട്ടുവാണെന്നുണ്ടെങ്കിൽ കരടി വേഷം കെട്ടാനുള്ള ആഗ്രഹവുമായി ചെല്ലുന്നവരും ഉണ്ടാവും. അപ്പൊ എന്തായാലും നല്ല കൗതുകപരമായിട്ടുള്ള വാർത്ത തന്നെയാണല്ലേ. ഇഷ്ടമുള്ള പോലെ നടക്കുകയും ചെയ്യാം, ഇരിക്കുകയും ചെയ്യാം, വേണമെങ്കിൽ ഉറങ്ങുകയും ചെയ്യാം. അപ്പൊ എന്തായാലും ഇനി നമുക്കൊരു ബ്രേക്ക് എടുക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് വണ്ടർ വേൾഡ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി
2: അടുത്തതായിട്ട് വണ്ടർ വേൾഡിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഭാവി ചാറ്റ് ജി പി ടി പറയും ഇങ്ങനെ ചെയ്താൽ മതി. എങ്ങനെ? അതായത് ഓട്ടോ ഡ്രൈവറുടെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയത്. ഇപ്പോഴിതാ ഒരു ചാറ്റ് ബോട്ടായ ചാറ്റ് ജി പി ടിയെ കുറിച്ച് ഓട്ടോ ഡ്രൈവർ പറയുന്ന വീഡിയോയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായത്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ എങ്ങനെ AI ചാറ്റ് ബോട്ട് സ്വാധീനിച്ചുവെന്നാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. തനിക്ക് വേണ്ട എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ചാറ്റ് ജി പി ടി തരുമെന്ന് ഡ്രൈവർ പറയുന്നു. ബാംഗ്ലൂരിൽ നിന്നുള്ള വീഡിയോ ആണ് കേട്ടോ പ്രചരിച്ചതും. അതായത് ചാറ്റ് ജി പി ടി വളരെ നല്ലതാണ്, ജോലി, വിവാഹം, മറ്റു പൊതുവിഷയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യം മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. ഇതിൽ കന്നഡ ഭാഷയിലും എഴുതാം. ജ്യോതിഷത്തെ കുറിച്ച് വരെ ചോദിച്ചാൽ ഉത്തരം പറയും. എന്താശയക്കുഴപ്പമുണ്ടെങ്കിലും നിങ്ങളെ അത് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കൈയുടെ ഫോട്ടോ എടുത്ത് ചാറ്റ് ജി പി ടിയിൽ ഇട്ടാൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി പറയും എന്നുള്ളതാണ് ഡ്രൈവർ ആ വീഡിയോയിൽ പറഞ്ഞത്. എന്താണെങ്കിലും ഇന്നത്തെ ഈ ഒരു യുഗത്തിൽ, പ്രത്യേകിച്ച് AI യുഗത്തിൽ, എന്ത് വേണമെങ്കിലും നമുക്ക് ഞൊടിയിടയിൽ അറിയാൻ സാധിക്കുമല്ലേ. പക്ഷേ ഈ ഓട്ടോ ഡ്രൈവറുടെ വീഡിയോ വൈറലായി എന്നുള്ളതിന്റെ മറ്റൊരു പ്രത്യേകത സാധാരണക്കാരിലേക്കും ഈ പറഞ്ഞിട്ടുള്ള AI എത്രമാത്രം സ്വാധീനിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഭാവി കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാറ്റ് ജി പി ടിയോട് ചോദിച്ചാൽ മതി എന്നൊരു ഉത്തരവും കൂടിയാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് സംശയം ചോദിക്കാം. ഇനിയിപ്പോ ഒറ്റക്കിരിക്കുന്നവരാണെങ്കിലും വെറുതെ ഒന്ന് ഒരു ഫ്രണ്ടായിട്ട് ചാറ്റ് ചെയ്യുന്ന പോലെ നമ്മളുടെ ചാറ്റ് ജി പി ടിയോട് സംസാരിക്കുകയും ചെയ്യാം. അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വണ്ടർ വേൾഡിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കുകയാണ്. വീണ്ടും നമുക്ക് കൗതുകപരമായിട്ടുള്ള കാര്യങ്ങളുമായി ഇനിയും വണ്ടർ വേൾഡിൽ കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 ലൂടെ

തിരുവല്ല, പുത്തൂർ, ഏറ്റുമാനൂർ. റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ് 12 o'clock.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സ്ത്രീശക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീശക്തിയിൽ കൂടെയുള്ളത് ദീപ. ഇന്നത്തെ സ്ത്രീശക്തിയിൽ ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടായ, അതുകൂടാതെ പവർ ലിഫ്റ്റിംഗ് താരം കൂടിയായ ഒരു വനിതയെ കുറിച്ചാണ്. അതായത് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മുഹമ്മ ലക്ഷ്മി ദേവി നിവാസിൽ ഡോക്ടർ ടി എൽ ലക്ഷ്മി. അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മുടെ സ്ത്രീശക്തിയിൽ ഡോക്ടറുടെ കാര്യങ്ങളാണ്. ഒരു മോഹൻലാൽ സിനിമയോട് തോന്നിയ ആരാധനയാണ് ലക്ഷ്മി എന്ന ഡോക്ടറെ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് എത്തിച്ചത്. അതായത് നമ്മുടെ അവയവക്കടത്ത് പ്രമേയമാക്കി 1995 പുറത്തിറങ്ങിയ നിർണയം അന്നത്തെ 8 വയസ്സുകാരിയുടെ മനസ്സിൽ വൈദ്യശാസ്ത്രത്തിന്റെ വിത്തുപാകി. അങ്ങനെ ഒരു സിനിമയൊക്കെ കണ്ട് ഒരാൾക്കൊരു പ്രൊഫഷനോടോ ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അല്ലേ. ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു എയിം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് അത് നേടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി പ്രചോദനം, അല്ലെങ്കിൽ കുറച്ചും കൂടി അങ്ങനെ ആവണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുകയും ചെയ്യും. ഡോക്ടറിന്റെ കാര്യത്തിലും അത് തന്നെയായിരുന്നു സംഭവിച്ചത്. വിവിധയിടങ്ങളിൽ സേവനം പിന്നിട്ടാണ് ജന്മനാട്ടിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സൂപ്രണ്ട് പദവിയിൽ എത്തിയതും. PWD റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ എം പെണ്ണമ്മയുടെയും റിട്ടയർഡ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പുരുഷോത്തമന്റെയും മൂത്ത മകളാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടേത് ഉൾപ്പെടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പല കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിച്ച ആളാണ് പെണ്ണമ്മ. പെണ്ണമ്മയുടെ പേര് പതിച്ച ശിലാഫലകങ്ങൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും കാണാം. ഇവ കണ്ട് എന്നും ജോലിക്ക് കയറുന്നതും പ്രത്യേക കരുത്താണെന്നാണ് ഡോക്ടർ ലക്ഷ്മി പറയുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ രംഗത്തും അമ്മ തന്നെയാണ് ഗുരു. ഡോക്ടർ ആവുക എന്നത് ആഗ്രഹമായിരുന്നു, എന്നാൽ ഭരണകാര്യ നിർവഹണം ഏറെ ഇഷ്ടത്തോടെ ആസ്വദിക്കുന്നുവെന്നും ഡോക്ടർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞിട്ടുള്ള ഡോക്ടർ എന്ന് പറയുന്നത് അത് ഒരു സൈഡാണ്, ഇപ്പുറത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്കൂൾ തലം മുതൽ കായിക രംഗത്ത് സജീവമായിരുന്നു ഡോക്ടർ ലക്ഷ്മി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ MBBS പഠന കാലയളവിലാണ് ജിമ്മിൽ പോയി തുടങ്ങിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് RMO പദവിയിൽ എത്തിയതോടെ ആലപ്പുഴ നഗരത്തിലെ ജിമ്മിൽ പരിശീലനം തുടർന്നു. അവിടെ വെച്ചിട്ടാണ് പവർ ലിഫ്റ്റിംഗിലേക്ക് വഴിമാറിയത്. നമ്മൾ വിചാരിക്കും ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഉണ്ടല്ലേ. ഓരോ കാര്യത്തിനും എൻഗേജഡ് ആവണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സൈഡായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ സമയവും മനസ്സും ഉണ്ടെങ്കിൽ എന്തും പറ്റും എന്ന് തെളിയിച്ചു തരുന്ന ഒരുപാട് പേര് നമ്മളുടെ കൂടെ തന്നെയുണ്ട്. ചാമ്പ്യൻഷിപ്പുകളിൽ 84+ കിലോ വനിതാ വിഭാഗത്തിൽ മത്സരിക്കുന്ന ഡോക്ടർ ലക്ഷ്മിക്ക് ദേശീയ മത്സരവും കിരീടവുമാണ് ഇനി ലക്ഷ്യം. ഡെഡ് ലിഫ്റ്റ്, സ്ക്വാഡ്, ബെഞ്ച് പ്രസ് എന്നിവയിൽ സംസ്ഥാന തലത്തിൽ ഒന്നാമതായിരുന്നു. രാത്രി 8:30 മുതൽ 10 മണിവരെയാണ് പരിശീലനം. ചെട്ടിക്കാട് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ഡി ജയദേവനാണ് ഹസ്ബൻഡ്. 3-ാം ക്ലാസ്സുകാരി ദുർഗാദേവിയും 2-വയസ്സുകാരി ഭദ്രയുമാണ് മക്കൾ. അപ്പൊ ഈ തിരക്കിന്റെ ഇടയിൽ, അതായത് ഡോക്ടർ എന്നുള്ള ജോലി, അതിന്റെ കൂടെ തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പവർ ലിഫ്റ്റിംഗ് താരം കൂടിയിട്ട് ആയി മാറിയ ഡോക്ടർ ലക്ഷ്മി. അപ്പൊ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സാധിക്കും. സമയക്കുറവ്, അല്ലെങ്കിൽ അങ്ങനെ വീട്ടുകാര്യങ്ങൾ ചെയ്യണം, ജോലി, ഇതിന്റെ കൂടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഡോക്ടർ ലക്ഷ്മിയെ പോലുള്ളവർ ശരിക്കും മാതൃക തന്നെയാണ്. അപ്പൊ നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഈ പറഞ്ഞതുപോലെ സമയം നമ്മൾ കണ്ടെത്തണം, ഒരിക്കലും സമയം നമ്മളെ തേടി വരില്ല എന്നുള്ളത് എപ്പോഴും സത്യമായിട്ടുള്ള കാര്യമാണ്. അതെപ്പോഴും മനസ്സിലുണ്ടാവുകയും ചെയ്യണം. നമ്മൾ സമയമനുസരിച്ച് യാത്ര ചെയ്യുക, സമയത്തോടൊപ്പം നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ കാര്യങ്ങൾ, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലി കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, അതിൻ്റെ ഇടയിലും നമ്മൾ സമയം കണ്ടെത്തി മറ്റ് നമ്മളുടെ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റോ, ഇപ്പം ഡാൻസ് പഠിക്കണമെങ്കിലോ പാട്ട് പഠിക്കണമെങ്കിലോ, ഇതൊന്നും ഒരു തടസ്സമല്ല എന്നുള്ളതാണ് ഇവരെ പോലുള്ളവർ കാണിച്ചു തരുന്നത്. ഡോക്ടർ എന്നുള്ള ഫീൽഡ് നമുക്കറിയാം ഏറ്റവും തിരക്കേറിയ ഫീൽഡാണ്. അതിൻ്റെ കൂടെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൂപ്രണ്ടും കൂടിയാണ്. അപ്പോൾ ഒരുപാട് തിരക്കുകളുള്ള ഒരാളാണ്. അപ്പോഴും പവർ ലിഫ്റ്റിംഗ് എന്നുള്ള ആ ഒരു ആളുടെ സ്വപ്നം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അതിന് പുറമേ നടക്കുന്നുമുണ്ട്. അപ്പം അതൊക്കെ എല്ലാവർക്കും സാധിക്കും എന്നുള്ളതിന് തെളിവാണ് ഇവരെല്ലാവരും. അപ്പം എന്തായാലും ഇന്നത്തെ സ്ത്രീശക്തി ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഇത്രയും നേരം കേട്ടത് ഡോക്ടർ പി എൽ ലക്ഷ്മിയെ കുറിച്ചാണ്. വീണ്ടും നമുക്ക് മറ്റൊരു പെൺകരുത്തുമായി കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: മുരളീധരൻ ആശങ്കപ്പെടേണ്ട രോഗാവസ്ഥയില്ലെന്നും മന്ത്രി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കൊളംബിയയും അർജന്റീനയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രതിവർഷം 200,000 യാത്രക്കാർക്ക് സൌകര്യമൊരുക്കുന്ന തരത്തിൽ 23,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിലാണ് ടെർമിനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന്റെ സിവിൽ ഏവിയേഷൻ മേഖലയിൽ സുപ്രധാന കുതിച്ചുചാട്ടം അടയാളപ്പെടുത്തുന്ന പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും ജോധ്പൂരിൽ ശ്രീ മോദി തുടക്കം കുറിച്ചു. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര സഹകരണ ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും ആശംസകൾ നേർന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ ആരംഭിച്ച സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന്റെ ഒരു സുപ്രധാന സ്തംഭമായി പരിണമിച്ചുവെന്നും വികസിത ഭാരതം 2047 എന്ന ദർശനത്തിന് സംഭാവന നൽകി വരുമെന്നും ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വാശ്രയത്തിന്റെയും അടിത്തറ സഹകരണ പ്രസ്ഥാനമാണെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. കൃത്യമായ ദിശാബോധത്തിന്റെയും നയത്തിന്റെയും അടിസ്ഥാനത്തിൽ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനതല സഹകരണ ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ 3.5 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് സഹകരണ മേഖലയിൽ നടക്കുന്നുണ്ട്. സഹകരണ സംഘങ്ങൾ ശക്തിപ്പെട്ടാൽ സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. സബ്സിഡിയോടുകൂടിയ രാസവളങ്ങളുടെ വിതരണം കൂടുതൽ കാര്യക്ഷമവും കർഷക സൌഹൃദവുമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഡിജിറ്റൽ സംവിധാനത്തിന് പാലക്കാട്ട് തുടക്കമായി. സംസ്ഥാനത്ത് പാലക്കാടിന് പുറമെ ആലപ്പുഴ ജില്ലയിലും ആദ്യഘട്ടമായി സംവിധാനം നടപ്പാക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: കർഷകർക്ക് ആവശ്യമായ വളം മുൻകൂട്ടി അപേക്ഷിച്ച് ഉറപ്പുവരുത്താനും സമയബന്ധിതമായി ലഭ്യമാക്കാനും സാധിക്കുന്ന വിധം നിലവിലുള്ള ഇന്റഗ്രേറ്റഡ് ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റവുമായി സംയോജിപ്പിച്ചാണ് പുതിയ സംവിധാനം പ്രവർത്തിക്കുന്നത്. ആവശ്യമായ അളവിൽ വളം മുൻകൂട്ടി ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണമാണ് പുതിയ സംവിധാനത്തിലൂടെ സാധ്യമാക്കുന്നത്. പദ്ധതിയിൽ ഇതുവരെ 250 ലധികം കർഷകർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു.
0: മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായും സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ. നിപ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾക്ക് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കാത്തിരിക്കുന്നുവെന്നും മന്ത്രി കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഫെബ്രുവരി മുതൽ നടത്തേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയിട്ടില്ല. എല്ലാവരുടെയും ഇടപെടലിൽ പകർച്ചവ്യാധി നിയന്ത്രിക്കാനായിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി അർഹരിലേക്ക് എത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. കൊല്ലം അച്ചൻകോവിലിൽ ദുരിതം നേരിടുന്ന ആദിവാസി കുടുംബത്തെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദിവാസി കുടുംബം നേരിടുന്ന ദുരിതത്തിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വകുപ്പിന് നിർദ്ദേശം നൽകി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തിനെതിരെ പ്രതിപക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികളിലേക്ക് സർക്കാർ കടക്കണമെന്നും കൈമാറ്റത്തിന്റെ ആവശ്യകത പരിശോധിക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. അദാനി ഗ്രൂപ്പ് സെബിക്ക് നൽകിയ അപേക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മഴക്കുറവിനെ തുടർന്ന് ഉണ്ടായേക്കാവുന്ന വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂരിലാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. വരൾച്ച ഭീഷണി നേരിടുന്ന ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ പദ്ധതിയാണ് തയ്യാറാക്കേണ്ടതെന്ന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ശില്പശാലയിൽ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് പറഞ്ഞു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വാമി വിവേകാനന്ദന്റെ ചരമ വാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ നാഗരിക അവബോധത്തെ പുനരുജ്ജീവിപ്പിച്ച സ്വാമി വിവേകാനന്ദൻ രാജ്യത്തിന്റെ കാലാതീതമായ ജ്ഞാനം ലോകത്തിന് എത്തിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കാബോവെർദയെ 2-3 പരാജയപ്പെടുത്തി അർജന്റീന പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഖാനയെ എതിരില്ലാത്ത 1 പരാജയപ്പെടുത്തി കൊളംബിയയും പ്രീ ക്വാർട്ടറിലെത്തി. ലോകകപ്പിൽ ഈ വർഷം ആകെയുള്ള 104 മത്സരങ്ങളിൽ 88 പൂർത്തിയായപ്പോൾ അവശേഷിക്കുന്നത് 16 വമ്പന്മാർ. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പ്രീ ക്വാർട്ടറിൽ 8 മത്സരങ്ങളിൽ 6 അമേരിക്കയിലും ഓരോന്നു വീതം മെക്സിക്കോയിലും കാനഡയിലുമായി നടക്കും. ഇന്ന് രാത്രി 10:30 ഹൂസ്റ്റണിൽ സഹ ആതിഥേയരായ കാനഡയും മൊറോക്കയും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടെയാണ് 2 റൌണ്ട് നോക്കൌട്ട് പോരാട്ടം ആരംഭിക്കുക. ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കയ്ക്കാണ് കടലാസിലെ മേൽക്കൈയെങ്കിലും കാനഡ ചരിത്രം കുറിക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതുമെന്ന് ഉറപ്പ്. പരാഗ്വേയും മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസും തമ്മിലുള്ള പോരാട്ടം ഞായറാഴ്ച പുലർച്ചെയാണ്. മറ്റ് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇങ്ങനെയാണ്: ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും സ്പെയിൻ പോർച്ചുഗലിനെയും അമേരിക്ക ബെൽജിയത്തെയും അർജന്റീന ഈജിപ്തിനെയും സ്വിറ്റ്സർലൻഡ് കൊളംബിയയും നേരിടും.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മരം വീണും മറ്റും 8 വീടുകൾ ഭാഗികമായി തകർന്നതായാണ് കണക്ക്. നെടുംപൊയിൽ മാനന്തവാടി റോഡിൽ 28 മൈലിന് സമീപം ഇന്നലെ രാത്രി മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേന മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മൂന്നാറിലെ വനമേഖലകളിൽ സ്വാഭാവിക പുൽമേടുകൾ തിരിച്ചുപിടിക്കാനുള്ള വനം വകുപ്പിന്റെ ഹരിത പദ്ധതി വിജയകരമായി പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെയും നബാർഡിന്റെയും ധനസഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: കൊളോണിയൽ കാലത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കായി വെച്ചുപിടിപ്പിച്ച വാറ്റിൽ, ഗ്രാൻഡീസ തുടങ്ങിയ മരങ്ങൾ മൂന്നാറിന്റെ തനത് ചോല പുൽമേട് ആവാസ വ്യവസ്ഥയെ വൻതോതിൽ നശിപ്പിച്ചിരുന്നു. ഇവ ഭൂഗർഭജലം വറ്റിച്ചതിനൊപ്പം സസ്യപൂക്കുകളായ ജീവികളുടെ തീറ്റ ഇല്ലാതാക്കിയതുമാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ പ്രധാന കാരണമായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തദ്ദേശീയരായ ആദിവാസികൾ ഉൾപ്പെടുന്ന വാച്ചർമാരും ചേർന്നാണ് നിലവിൽ ശ്രമകരമായ ഈ ദൌത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വനത്തിനുള്ളിലെ നീരുറവകൾ സംരക്ഷിക്കാനും പ്രകൃതി ഭംഗി നിലനിർത്താനും വനംവകുപ്പ് നടത്തുന്ന ഏറ്റവും വലിയ ചുവടുവയ്പ്പുകളിൽ ഒന്നാണിത്.
0: വൈദ്യുതി മേഖലയിലെ വിതരണ, ഉൽപാദന, പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KCB ഉദ്യോഗസ്ഥരുടെയും പങ്കാളിത്തത്തോടെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിലായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും യോഗം നിർദ്ദേശിച്ചു. തൃശൂർ നെടുപുഴയിൽ കോൾപാടത്ത് ബോട്ട് മുങ്ങിക്കാണാതായ 2 മൃതദേഹം കണ്ടെത്തി. നെടുപുഴ സ്വദേശിയുടെയും സുഹൃത്തിന്റെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. 5 ബോട്ടിലുണ്ടായിരുന്നത്. 3 നീന്തിക്കയറിയെങ്കിലും 2 കാണാതാവുകയായിരുന്നു. കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും ഇതിനായി മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. കുറവിലങ്ങാട് സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ 1 വാർഷികാഘോഷം സയൻസ് സിറ്റി ഓഡിറ്റോറിയത്തിൽ ചേർന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ്ജ മേഖലകൾക്ക് കരുത്തു പകരുന്ന വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ തുടക്കം കുറിച്ചു. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്ര നിർമ്മാണത്തിന്റെ സുപ്രധാന സ്തംഭമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിലും വിപുലമായ പരിപാടികൾ. ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ അർഹരിലേക്ക് എത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി KA തുളസി. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുവെന്ന് മന്ത്രി K മുരളീധരൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കൊളംബിയയും അർജന്റീനയും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിപുണ സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ചാ സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. അന്താരാഷ്ട്ര സഹകരണ ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കർഷകരെയും സ്ത്രീകളെയും ചെറുകിട സംരംഭകരെയും ശാക്തീകരിക്കുന്നതിൽ സഹകരണ സ്ഥാപനങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുലമായ സംഭാവനയാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വയം പര്യാപ്തതയുടെയും അടിത്തറ സഹകരണമാണെന്ന് ശ്രീ അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാൻ ഗുജറാത്ത് സന്ദർശനത്തിന് തുടക്കമായി. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. ജയ്പൂർ മെട്രോ രണ്ടാംഘട്ടം ഉൾപ്പെടെയുള്ള നിരവധി വികസന പദ്ധതികൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടൻ അറിയിച്ചു.
1: In Indonesia, the main place of engagement is the capital, Jakarta, but the Prime Minister will also be visiting cultural center or historic city of Yogyakarta, where he will go to Prambanan temple complex, where India is planning to work with Indonesia, collaborating on the conservation work there. In Melbourne, the Prime Minister will participate in the 3rd India-Australia annual summit process. The visit to New Zealand is also significant from a historical perspective. It will be the first visit by the Indian Prime Minister in 40 years.
0: എൽനിനോ മൂലം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. ബന്ധപ്പെട്ട

0: എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ശ്രീ ഷാ വെള്ളം അധികം ആവശ്യമില്ലാത്ത ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും എടുത്തു പറഞ്ഞു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള പ്രത്യേക തീവ്ര പുനഃപരിശോധനാ നടപടികളുടെ ഭാഗമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് പൂരിപ്പിച്ച വിവരശേഖരണ ഫോം സമർപ്പിച്ചു. ഡൽഹിയിലെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഉപരാഷ്ട്രപതി ഭവനിൽ നടന്ന വിവരശേഖരണ നടപടികൾക്ക് ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസർ, ജില്ലാ ഇലക്ഷൻ ഓഫീസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവച്ചത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിതമായ നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് കരാറെന്ന് ധനകാര്യമന്ത്രാലയം അറിയിച്ചു. 20% എഥനോളും 80% പെട്രോളും ചേർന്ന E20 ഇന്ധനം വാഹനങ്ങളുടെ മൈലേജ് കുറയ്ക്കുന്നുവെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാദങ്ങൾ തെറ്റാണെന്ന് പഠനങ്ങൾ. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഡെറാഡൂണിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെയുള്ള 11 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾക്ക് വിദഗ്ധ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കാത്തിരിക്കുന്നുവെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷികമായി ഇന്ന് സ്മരണാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയെക്കുറിച്ചുള്ള സ്വാമി വിവേകാനന്ദന്റെ ദർശനം രാഷ്ട്രത്തിന്റെ യാത്രയെ എല്ലായ്പ്പോഴും ഊർജ്ജസ്വലതയോടെ നയിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഭൂകമ്പം നാശം വിതച്ച വെനിസ്വേലയ്ക്ക് സമയബന്ധിതമായി സഹായം എത്തിച്ചതിന് ഇന്ത്യൻ സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിക്കുന്നതായി വെനിസ്വേല വിദേശകാര്യമന്ത്രി ഇവാൻ ഗിൽ. ഓപ്പറേഷൻ അമിസ്റ്റാഡിന്റെ കീഴിൽ സ്ഥാപിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ ആശുപത്രി അദ്ദേഹം സന്ദർശിച്ചു. കഴിഞ്ഞ മാസം 24 ഇരട്ട ഭൂകമ്പങ്ങളെ തുടർന്നാണ് വെനിസ്വേലയെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ അമിസ്റ്റാഡ് ആരംഭിച്ചത്. പെറുവിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കെയ്കോ ഫുജിമോറിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പെറുവുമായുള്ള അടുത്ത സൌഹൃദത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ ആയത്തുള്ള അലി ഖമേനിക്ക് മുതിർന്ന ഇറാനിയൻ നേതാക്കളും സൈനിക മേധാവികളും ലോക നേതാക്കളും ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈനും പങ്കെടുത്തു. February 28 ഇസ്രായേൽ US വ്യോമാക്രമണങ്ങളിൽ ഖമേനി കൊല്ലപ്പെട്ടത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. അവസാനം നടന്ന നോക്കൌട്ടുകളിൽ വിജയിച്ച് അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
2: ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ കാബോ വെർദയെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ മുന്നേറ്റം. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയമായ കാബോ വെർദെ ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും. ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 പരാജയപ്പെടുത്തിയാണ് ഈജിപ്റ്റ് പ്രീ ക്വാർട്ടറിലെത്തിയത്. ഖാനയെ 1-0 പരാജയപ്പെടുത്തി കൊളംബിയയും അടുത്ത ഘട്ടത്തിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നടക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസിനെ നേരിടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 പരമ്പരയിലുള്ളത്. പാകിസ്ഥാനിൽ സ്ഥിര താമസക്കാരായ ജെയ്ഷെ ഇ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുള്ള 23 വ്യക്തികളെ UAPA നിയമപ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദികളായി പ്രഖ്യാപിച്ചു. ജമ്മുകശ്മീരിലെ നുഴഞ്ഞുകയറ്റം, തീവ്രവാദ റിക്രൂട്ട്മെന്റ്, ആയുധ വിതരണം, ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യൽ എന്നിവയിൽ ഉൾപ്പെടെ ഇവർക്ക് പങ്കുള്ളതായാണ് കണ്ടെത്തൽ. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള 8 പേരെ ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന അറസ്റ്റ് ചെയ്തു. ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും വിവിധയിടങ്ങളിൽ ഇന്നലെ നടത്തിയ പരിശോധനകളിലാണ് ഇവരെ പിടികൂടിയത്. ഗുജറാത്തിൽ ജെയ്ഷെ മുഹമ്മദിനുവേണ്ടി സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നവരാണ് പിടിയിലായത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ 1,07,600 രൂപയും ഗ്രാമിന് 13,450 രൂപയുമാണ് ഇന്നത്തെ വില. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250th വാർഷിക ആഘോഷ നിറവിൽ അമേരിക്ക. 1776 13 അമേരിക്കൻ കോളനികൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനെ അനുസ്മരിക്കാനും അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചതിന്റെ ആദരസൂചകവുമായാണ് ജൂലൈ 4 ആഘോഷം സംഘടിപ്പിക്കുന്നത്. അമർനാഥ് യാത്രയുടെ ഭാഗമായി ഇന്നലെ ബാൽതാൽ പഹൽഗാം ഇരട്ട ബേസ് ക്യാമ്പുകളിൽ നിന്ന് 12,168 തീർത്ഥാടകർ ഗുഹാക്ഷേത്രത്തിലെത്തി. 48 കിലോമീറ്റർ ദൈർഘ്യമുള്ള നുൻബാൻ പഹൽഗാം പാതയിലൂടെയും 14 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബാൽതാൽ പാതയിലൂടെയും പുലർച്ചെയോടെയാണ് യാത്ര ആരംഭിച്ചത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ച സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
4: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
5: 1:00.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

മധുരഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ചില ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ സമയമൊന്ന് നിശ്ചലമാകുന്നത് പോലെ തോന്നുമല്ലേ? തിരക്കുകൾക്കിടയിലും മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്ന അപൂർവമായ ചില സ്വരങ്ങളുണ്ട്. അത്തരത്തിൽ മലയാളിയുടെ ഹൃദയത്തിൽ പതിറ്റാണ്ടുകളായി മായാതെ നിലകൊള്ളുന്ന ശബ്ദമാണ് ജി വേണുഗോപാലിന്റേത്. മാധുര്യവും ലാളിത്യവും ഒരുപോലെ ചേർന്ന ആ ആലാപനം ഇന്നും പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല. ആ സ്വരയാത്രയിലൂടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കേൾക്കാം മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഗാനം.

ഒരു ഗായകന്റെ വിജയം പാട്ടുകളുടെ എണ്ണത്തിൽ മാത്രമല്ല, ആ പാട്ടുകൾ എത്ര തലമുറകളെ സ്പർശിക്കുന്നു എന്നതിലുമാണ്. പ്രണയവും വിരഹവും ഭക്തിയും ജീവിതത്തിന്റെ ചെറു ചെറു വികാരങ്ങളും ഒരേ തന്മയത്വത്തോടെ പാടാൻ കഴിഞ്ഞത് ജി വേണുഗോപാലിന്റെ വലിയൊരു പ്രത്യേകതയാണ്. ഓരോ ഗാനവും ഒരു ഓർമ്മയായി മാറിയ ആ സംഗീത ലോകത്തിലേക്ക് നമുക്ക് ഇങ്ങനെ യാത്ര പോകാം.

മലയാള സിനിമാ സംഗീതം നിരവധി മഹാഗായകരെ സമ്മാനിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്കിടയിൽ തന്റേതായ ഒരു ശൈലി രൂപപ്പെടുത്തിയ ഗായകനാണ് ജി വേണുഗോപാൽ. അമിത അഭിനയമില്ലാത്ത സ്വാഭാവികമായ ആലാപനമാണ് അദ്ദേഹത്തിന്റെ ശക്തി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആ സംഗീത ശൈലി എങ്ങനെ മലയാളികളുടെ പ്രിയപ്പെട്ടതായി മാറിയെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ.

ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

പാട്ട് കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഓർമ്മ വരുന്നത് ആ പാട്ട് ചിത്രീകരിച്ച രംഗമല്ല, അത് പാടിയ ശബ്ദമാണല്ലേ. അതാണ് ഒരു ഗായകന്റെ ഏറ്റവും വലിയ വിജയം എന്നും പറയാം. അത്തരത്തിൽ അനേകം അനശ്വര ഗാനങ്ങൾക്ക് ജീവൻ നൽകിയ ജി വേണുഗോപാലിന്റെ സംഗീതയാത്രയിലെ ചില മനോഹരമായ അധ്യായങ്ങളാണ് നമ്മൾ ദാ കേട്ടുകൊണ്ടിരിക്കുന്നത്.

സംഗീതത്തിൽ മത്സരങ്ങൾ മാറും, കാലം മാറും, ട്രെൻഡുകൾ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ചില ശബ്ദങ്ങൾ ഒരിക്കലും പഴകില്ല. കാരണം അവയിൽ ആത്മാർത്ഥതയുണ്ട്. 4 പതിറ്റാണ്ടിലേറെയായി ആ മാധുര്യം കാത്തു സൂക്ഷിക്കുന്ന ജി വേണുഗോപാലിന്റെ ജീവിതത്തിലും സംഗീതത്തിലും ഒളിഞ്ഞിരിക്കുന്ന ചില കൗതുകങ്ങൾ ഇനി നമുക്കിതാ ഇങ്ങനെ ഇതുപോലെ കേൾക്കാം.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജി അമൃത കാർത്തിക. ഓരോ കലാകാരനും തന്റെ ശബ്ദം കൊണ്ട് ഒരു തിരിച്ചറിയൽ സൃഷ്ടിക്കും. എന്നാൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ആദ്യ വരി കേൾക്കുമ്പോഴേ ആളുകൾ തിരിച്ചറിയുന്ന ശബ്ദമാകാൻ കഴിയും. ആ അപൂർവ നേട്ടം സ്വന്തമാക്കിയ ഗായകരിൽ മുൻനിരയിൽ തന്നെയാണ് ജി വേണുഗോപൻ. അദ്ദേഹത്തിന്റെ സംഗീത ലോകത്തിന്റെ മറ്റൊരു മനോഹരമായ വശം നമുക്കിതാ കേൾക്കാം.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മഴ ഓർമ്മ വരും അല്ലേ. ചിലത് പ്രണയത്തിന്റെ മധുരം തിരികെ നമ്മളിലേക്ക് കൊണ്ടുവരും. ചിലത് ബാല്യകാലത്തെ അങ്ങനെ വിളിച്ചുണർത്തും. അത്തരത്തിൽ ജീവിതത്തിന്റെ പല ഘട്ടങ്ങൾക്കും പശ്ചാത്തല സംഗീതമായ ശബ്ദമാണ് ജി വേണുഗോപാലിന്റേത്. കേൾക്കാം അദ്ദേഹത്തിന്റെ മറ്റൊരു ഗാനം മധുരഗീതങ്ങളിലൂടെ.

മധുരഗീതങ്ങളിൽ ശ്രോതാക്കളോടൊപ്പം ആർജി അമൃത കാർത്തിക. വലിയ ശബ്ദ പ്രകടനങ്ങളെക്കാൾ ഹൃദയത്തെ തൊടുന്ന ലാളിത്യമാണ് ചിലപ്പോൾ കൂടുതൽ മനോഹരം. ജി വേണുഗോപാലിന്റെ ആലാപനവും അങ്ങനെ തന്നെയാണ്. കേൾക്കുന്നവരുടെ മനസ്സിലേക്ക് ശാന്തമായി ഒഴുകിയെത്തുന്ന ഒരു സംഗീത നദിയാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ. കേൾക്കാം അദ്ദേഹത്തിന്റെ മറ്റൊരു മനോഹരമായ ഗാനം.

വന്നിട്ടും ജി വേണുഗോപാലിന്റെ ഗാനങ്ങൾക്ക് ഇന്നും ആരാധകർ കുറയുന്നില്ല എന്നത് വളരെ വലിയൊരു സത്യമാണ്. കാരണം നല്ല സംഗീതത്തിന് കാലപരിധിയില്ല. തലമുറകൾ മാറിയാലും മനസ്സിൽ ഇടം പിടിക്കുന്ന ചില ശബ്ദങ്ങളുണ്ട്. അത്തരമൊരു ശബ്ദത്തിന്റെ ഉടമ തന്നെയാണ് ജി വേണുഗോപാൽ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
2: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

കലാകാരന്റെ യഥാർത്ഥ അംഗീകാരം പുരസ്കാരങ്ങൾ മാത്രമല്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ആളുകൾ കേൾക്കുന്നുണ്ട്, പാടുന്നുണ്ട് എന്നതിലാണ്. ആ ഭാഗ്യം ലഭിച്ച അപൂർവ ഗായകരിൽ ഒരാളാണ് ജി വേണുഗോപാൽ. മലയാള സംഗീത ലോകത്തിന് അദ്ദേഹം നൽകിയ അനശ്വര സംഭാവനകളെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഇന്ന് മധുരഗീതങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ചില ഗാനങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര പോയത്. ഇന്ന് ഈ ഗാനങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് മധുരഗീതങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: സിൽക്സ് 1924 പുളിമൂട്ടിൽ സിൽക്സ്
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

കൃഷിപ്പാട്ടുകളും മുതൽ ഓണപ്പാട്ടുകളും പടപ്പാട്ടുകളും വരെ മലയാളത്തിന്റെ നാടൻ പാട്ടുശേഖരങ്ങളിൽ പെടുന്നു. വളരെ അശ്രദ്ധമായി പാടി തകർക്കാവുന്ന ചെറുശീലുകൾ മുതൽ ശ്രദ്ധയോടെ കൃത്യമായി മണിക്കൂറുകൾ വരെ ദീർഘമായി ഉരുക്കഴിക്കേണ്ടുന്ന അനുഷ്ഠാന ഗീതികൾ വരെ ഈ ശൃംഖല വിപുലമാണ്. ഇന്ന് മിത്താരത്തിലൂടെ മനോഹരമായിട്ടുള്ള ഒരു നാടൻ പാട്ട് കേൾക്കാം. ഒപ്പം മിത്താരത്തിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7822773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കൃഷിജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൃഷിജാലകത്തിൽ കൂടെയുള്ളത് ദീപ. ഇന്ന് കൃഷിജാലകത്തിൽ ഞാൻ പറയാൻ പോകുന്നത് ഇൻഡോർ സസ്യപ്രേമികൾക്കുണ്ടല്ലോ, അവർക്കുള്ള ഒരു സംഭവമാണ്. അതായത് മണ്ണില്ലാതെ വളരുന്ന അത്ഭുത സസ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സ്വന്തമായിട്ടൊരു കൊച്ചു തോട്ടം എന്നത് പലരുടെയും സ്വപ്നമാണ് അല്ലേ? പക്ഷെ സ്ഥലപരിമിതിയും മണ്ണും ചെളിയും വീടിനുള്ളിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളും ഒക്കെ ആയിരിക്കും പലരെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. എന്നാൽ ചെടികൾ വളരാൻ മണ്ണ് എപ്പോഴും നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് ഉത്തരം. എല്ലാ സസ്യങ്ങൾക്കും അതിജീവിക്കാൻ മണ്ണ് ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചിലത് വെള്ളത്തിൽ വളരുമ്പോൾ മറ്റു ചിലത് വായുവിൽ നിന്ന് നേരിട്ട് പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നു. കുറഞ്ഞ പരിപാലനം മാത്രം ആവശ്യമുള്ളതും അതുപോലെ സ്ഥലം ലാഭിക്കുന്നതും കാഴ്ചയിൽ ഏറെ ആധുനികവുമായ ഇത്തരം സസ്യങ്ങൾ ഇന്ന് നമ്മുടെ നഗരങ്ങളിലെ ഇൻഡോർ സസ്യപ്രേമികൾക്കിടയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാമത്തേതാണ് ലക്കി ബാംബു. പേര് കേട്ടാൽ മുളവർഗത്തിൽപ്പെട്ടതാണെന്ന് തോന്നുമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഡ്രസീന കുടുംബത്തിൽപ്പെട്ട സസ്യമാണ്. വെള്ളത്തിൽ കഴിയുന്ന ഒന്നാണിത്. ഒരു ഗ്ലാസ് ജാറിലോ പാത്രത്തിലോ അല്പം ശുദ്ധജലവും തണ്ടുകളെ താങ്ങി നിർത്താൻ കുറച്ച് മനോഹരമായ കല്ലുകളും ഇട്ടുവച്ചാൽ മാത്രം മതി. ഫെങ്ഷൂയി പ്രകാരം വീട്ടിൽ സമൃദ്ധിയും പോസിറ്റീവ് എനർജിയും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ സമ്മാനമായിട്ടൊക്കെ കൊടുക്കാനും ഇത് ഏറെ ജനപ്രിയമാണ്. നേരിട്ട് വെയിലടിക്കാത്ത ഇടങ്ങളാണ് ഇതിന് അനുയോജ്യം. രണ്ടാമത്തേത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് മണി പ്ലാന്റ്. നമ്മുടെ ഇന്ത്യൻ വീടുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സസ്യമാണ് മണി പ്ലാന്റ് എന്ന് പറയുന്നത്. മണ്ണിലെന്ന പോലെ തന്നെ വെള്ളം നിറച്ച ഗ്ലാസ് കുപ്പികളിലോ ജാറുകളിലോ ഇവ വളരെ വേഗത്തിൽ വളരും. ആഴ്ചയിൽ ഒരിക്കലും വെള്ളം മാറ്റി കൊടുക്കുകയും പരോക്ഷമായി വെളിച്ചം ലഭിക്കുന്ന ജനൽപ്പാളുകളിലോ ഷെൽഫുകളിലോ വെക്കുകയും ചെയ്താൽ ഇതിന്റെ വള്ളികൾ അതിവേഗം പടരും. ഇതിന്റെ ഹൃദയാകൃതിയിലുള്ള പച്ചയും മഞ്ഞയും കലർന്ന ഇലകൾ വീടിന് പ്രത്യേക ഭംഗി നൽകുകയും ചെയ്യും. അതുപോലെ വായുവിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും ഇതിന് കഴിവുണ്ട്. ഇനി മൂന്നാമത്തേത് സ്പൈഡർ പ്ലാന്റ് എന്ന് പറയും. അതായത് നാസയുടെ വായു ശുദ്ധീകരണ സസ്യങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലുള്ള സസ്യമാണിത്. ഹൈഡ്രോപോണിക്സ് അഥവാ മണ്ണില്ലാതെ വെള്ളത്തിൽ മാത്രം ചെടികൾ വളർത്തുന്ന രീതിക്ക് ഇത് വളരെ അനുയോജ്യമാണ്. ഇതിന്റെ വലിയ ചെടിയിൽ നിന്നുണ്ടാകുന്ന ചെറിയ തൈകൾ മുറിച്ചെടുത്തിട്ട് നേരിട്ട് വെള്ളത്തിൽ വെച്ചാൽ ദിവസങ്ങൾക്കകം പുതിയ വേരുകൾ വരും. പച്ചയും വെള്ളയും നിറത്തിലുള്ള ഇതിന്റെ വളഞ്ഞ നീളമുള്ള ഇലകൾ വീടിനുള്ളിലെ വായുവിനെ ശുദ്ധീകരിക്കുകയും പുതുമ നിലനിർത്തുകയും ചെയ്യുന്നു. അതാണ് സ്പൈഡർ പ്ലാന്റിന്റെ പ്രത്യേകത. അടുത്തത് പീസ് ലില്ലി. മനോഹരമായ വെളുത്ത പൂക്കളും തിളങ്ങുന്ന കടുംപച്ച ഇലകളുമാണ് പീസ് ലില്ലിയുടെ പ്രധാന ആകർഷണം. സാധാരണയായി ചട്ടികളിൽ വളർത്തുന്ന ഇവയെ ചെറിയ മാറ്റങ്ങളോടെ വെള്ളത്തിൽ നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. ചെടിയുടെ വേരുകൾ മാത്രം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള പ്രത്യേക ഗ്ലാസ് പാത്രങ്ങളിൽ വേണം ഇത് വളർത്താനായിട്ട്. പിന്നെ ഇലകളിൽ വെള്ളം തങ്ങി നിൽക്കാതെ നോക്കേണ്ടതും അത്യാവശ്യമാണ്. കുറഞ്ഞ വെള്ളത്തിലും അതിജീവിക്കാൻ കഴിയുന്ന ഇവ വീടിനുള്ളിലെ അന്തരീക്ഷത്തിന് ഒരു ഉണർവ് നൽകുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിലോഡെൻഡ്രോൺ എന്ന് പറയും. ഏത് കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ കഴിവുള്ള ചില സസ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള സസ്യമാണ്. ഉഷ്ണമേഖലാ സസ്യങ്ങളാണിത്. ജലപ്രചരണ രീതിയിലൂടെ ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഒരുപാട് നാൾ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ വള്ളികൾ മുറിച്ച് വെള്ളത്തിൽ വെച്ചു കഴിഞ്ഞാൽ വേരുകൾ ആണിറങ്ങുകയും ചെയ്യും. മാസത്തിൽ ഒരിക്കലും നേർപ്പിച്ച ലിക്വിഡ് ഫെർട്ടിലൈസർ നൽകി കഴിഞ്ഞാൽ കൂടുതൽ ഉന്മേഷത്തോടെ വളരും. അതുപോലെ ഇതിന്റെ പച്ച ഇലകളും താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന വള്ളികളും നമ്മളുടെ ഇപ്പം ഗസ്റ്റ് റൂം അല്ലെന്നുണ്ടെങ്കിൽ ഓഫീസ് അതിനൊക്കെ മികച്ചൊരു അലങ്കാരമായിരിക്കും. അടുത്തതാണ് എയർ പ്ലാന്റ്. മണ്ണോ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമോ പോലും ആവശ്യമില്ലാത്ത സസ്യങ്ങളാണ് എയർ പ്ലാന്റ് അഥവാ തിലാൻസിയ. ഇവ പ്രകൃതിയിലെ മറ്റ് മരങ്ങളിലോ പാറകളിലോ പറ്റിപ്പിടിച്ച് വളരുന്നവയാണ്. ഇവയുടെ ഇലകളിലുള്ള പ്രത്യേക കോശങ്ങൾ വഴിയാണ് വായുവിലെ ഈർപ്പവും പോഷകങ്ങളും നേരിട്ട് ആഗിരണം ചെയ്യുന്നത്. അപ്പൊ ആഴ്ചയിൽ ഒരിക്കൽ ഇവ വെള്ളത്തിൽ മുക്കിയെടുക്കുകയോ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ മതി. ഇവയെ ഗ്ലാസ് ഗ്ലോബുകളിലോ മരകഷ്ണങ്ങളിലോ വെച്ച് ക്രിയാത്മകമായിട്ട് വീടുകൾ അലങ്കരിക്കാൻ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അടുത്തത് താമര. സ്വാഭാവികമായും വെള്ളത്തിൽ മാത്രം വളരുന്ന ഒന്നാണല്ലോ താമര. പലപ്പോഴും ആത്മീയതയുമായും ശാന്തതയുമായും ഒക്കെ ഈ ഒരു ജലസസ്യം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇന്ന് വീടുകളിലും വളർത്താൻ സാധിക്കുന്നതാണ്. നമുക്ക് വിപണിയിൽ ലഭ്യമായിട്ടുള്ള മിനിയേച്ചർ ഇനം താമരകളുണ്ടല്ലോ, അത് വലിയ ഗ്ലാസ് പാത്രങ്ങളിലോ ബാൽക്കണിയിലെ ചെറിയ ടബുകളിലോ വളർത്താൻ സാധിക്കും. ഇതിന്റെ വലിയ ഇലകളും മനോഹരമായ പൂക്കളും വീടിന് പോസിറ്റീവ് എനർജിയും അതുപോലെ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാനും നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ള അന്തരീക്ഷം സമ്മാനിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മറക്കരുത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലോറിൻ അടങ്ങിയ ടാപ്പ് വെള്ളത്തിന് പകരം തിളപ്പിച്ചാറ്റിയ വെള്ളമോ മഴവെള്ളമോ ഉപയോഗിക്കുന്നത് വേരുകൾ ചീഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കും. പിന്നെ ജാറുകളിലേക്ക് വെള്ളം കുറഞ്ഞത് 7 മുതൽ 10 ദിവസത്തിൽ ഒരിക്കലെങ്കിലും മാറ്റണം. അതുപോലെ ഈ ചെടികൾക്ക് നേരിട്ടുള്ള ശക്തമായ വെയിൽ ആവശ്യമില്ല. പരോക്ഷമായിട്ടുള്ള വെളിച്ചം ലഭിക്കുന്ന ഇടങ്ങളിൽ ഇവ വയ്ക്കുക. മണ്ണില്ലാത്തത് കൊണ്ട് തന്നെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ ഫോസ്ഫറസ് തുടങ്ങിയ പോഷകങ്ങൾ ലഭിക്കാൻ
വെള്ളത്തിൽ ലയിക്കുന്ന ഇൻഡോർ പ്ലാന്റ് ലിക്വിഡ് വളങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാസത്തിൽ ഒരിക്കലും ചേർക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്തായാലും ഇന്നത്തെ കൃഷിജാലകം ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടോണ്ടേ ഇരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: സിൻസ് 1924. പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: യൂറിക്കാസ്റ്റ് കൂടിയാ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ?
3: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: സീറോ ഡെലിവറി.
7: സീറോ ഡെലിവറി,
6: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
7: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
6: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
7: ഫോൺ 7012 58 6661.
6: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ശക്തിക്കു സമ്മാനം നേടും. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് ഫർക്കീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരമായിരിക്കും. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730333 9495730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.

0: കൊച്ചി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 4 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്.
1: 5 o'clock.
3: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 സ്റ്റുഡന്റ്സ് കോർണർ. ഇന്നത്തെ സ്റ്റുഡൻസ് കോർണറിൽ വിദ്യാഭ്യാസ മേഖലകളിലെ AIയുടെ ഉപയോഗം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മെക്ഫാസ്റ്റ് കോളേജ് BCA സ്റ്റുഡൻസ് പ്രിൻസൺ സി ഫിലിപ്പ് ആൻഡ് അഖിൽ ബി കൃഷ്ണൻ.
4: ഹലോ സുഹൃത്തുക്കളെ, മെക്ഫാസ്റ്റ് കോളേജിൽ നിന്നും BCA തേർഡ് ഇയർ വിദ്യാർത്ഥി അഖിലാണ് നിങ്ങളോടൊപ്പം.
5: കൂടെ ഞാനുമുണ്ട്, നിങ്ങളുടെ സ്വന്തം പ്രിൻസൺ. അഖിലെ, എന്താണ് ഇന്നത്തെ നമ്മുടെ കിടിലം വിഷയം?
4: ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ പഠനത്തിന് ട്രെയിനിങ്ങിലും എങ്ങനെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നതാണ്.
5: അതെ, ഡുവലിംഗോ പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് ഓരോ കുട്ടിക്കും കഴിവിനനുസരിച്ച് പഠിക്കാൻ ഇപ്പോൾ AI സഹായിക്കുന്നുണ്ട്.
4: ശരിയാണ്, സംശയങ്ങൾ ചോദിക്കാൻ ChatGPT, ഗൂഗിൾ ജെമിനി ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ ഡോക്ടർമാർക്ക് സർജറി പ്രാക്ടീസ് ചെയ്യാൻ VR ടെക്നോളജിയിലും ഉണ്ട് AIയുടെ മാജിക്.
5: മാത്രമല്ല, കണ്ണു കാണാത്തവർക്കും ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾക്കും AI വലിയൊരു സഹായമാണ്. കുട്ടികളുടെ അസൈൻമെന്റ് ഒക്കെ നോക്കി കറക്റ്റായി മാർക്കിടാനും AI ഇപ്പോൾ മിടുക്കന്.
4: പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ AI മാത്രം ആശ്രയിച്ചാൽ സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവ് പോകും. AI എന്ന് പറയുന്നത് ഒരു ടൂൾ മാത്രമാണ്, അതൊരിക്കലും നമ്മുടെ ടീച്ചർമാർക്ക് പകരമാകില്ല.
5: തീർച്ചയായും, നല്ല രീതിയിൽ AI ഉപയോഗിക്കുക. ടെക്നോളജിയും നമ്മുടെ സ്വന്തം ബുദ്ധിയും കൂടെ ചേരുമ്പോഴാണ് സൂപ്പർ റിസൾട്ട് കിട്ടുക.
4: അപ്പോ സ്മാർട്ടായിരിക്കുക, സ്മാർട്ടായി പഠിക്കുക. അഖിൽ ബി കൃഷ്ണനും
5: പ്രിൻസൺ സി ഫിലിപ്പും
4: ഇവിടെ സൈൻ ഔട്ട് ചെയ്യുന്നു.
5: ബൈ ബൈ.
3: ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് സ്റ്റുഡന്റ്സ് കോർണർ. വിദ്യാഭ്യാസ മേഖലകളിലെ AIയുടെ ഉപയോഗം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് മെക്ഫാസ്റ്റ് കോളേജ് BCA സ്റ്റുഡന്റ്സ് പ്രിൻസൺ സി ഫിലിപ്പ് ആൻഡ് അഖിൽ ബി കൃഷ്ണൻ. വീണ്ടും സ്റ്റുഡന്റ്സ് കോർണറിൽ മറ്റൊരു ടോപ്പിക്കുമായി കേൾക്കാം. സ്റ്റേ ട്യൂൺ. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: കൊച്ചി
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ప్రణయ పుష్పమే.
1: ఆహా, ఎందా పాట.
0: హృదయ తర
1: ప్రణయ నాయకന്റെ മുഖം, പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദം, പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവ?
2: എന്താ പാട്ട്! മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
3: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികേയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

0: സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: കാടുതേറി, കടലു താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
1: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയക്കൊപ്പം ശുഭയാത്ര. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
2: 6 o'clock. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൽ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: திருவல்ல முத்தூர் ஏட்டுமானூர்.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
2: റേഡിയോ മാക്ബാസ് 90.4.

0: എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: ശക്തിക്കും സമ്മാനം നേടും. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് വർഗീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരം അയക്കും. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730333 9495730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9-ന് തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗം ഉണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: എന്താ അമ്മു നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന? അല്ല ടീച്ചർ, പ്ലസ് ടു കഴിയാറായില്ലേ, ഇനി എന്ത് കോഴ്സ്, ഏത് കോളേജിൽ പഠിക്കും, ആകെ ടെൻഷൻ.
2: അതാണോ കാര്യം? റേഡിയോ മാക്ഫാസ്റ്റിൽ തിങ്കൾ ശനി ദിവസങ്ങളിൽ കരിയർ കോമ്പസ് എന്നൊരു പ്രോഗ്രാം ഉണ്ട്. കോഴ്സുകളെ കുറിച്ചും ജോലി സാധ്യതകളെ കുറിച്ചും മാക്ഫാസ് കോളേജിലെ പ്രഗത്ഭരായ അധ്യാപകർ സംസാരിക്കുന്നുണ്ട്. തിങ്കൾ ശനി ദിവസങ്ങളിൽ രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 9 മണിക്കും. പറക്കാം നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്.
1: 7 o'clock.

ഹലോ, ഹായ്, നമസ്കാരം, ഗുഡ് ഈവനിങ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ദാ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഈ ഒരു മണിക്കൂർ ഈ ഞാനാണ് കേട്ടോ. ഈ ഞാൻ ആരാണെന്നുള്ളത് ചിന്തിക്കുന്നുണ്ടാവും. യെസ്, ആർ ജെ അമൃത കാർത്തിക. അപ്പൊ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് റെഡിയായിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. പിന്നെ ആ പാട്ടുകളൊക്കെ വെച്ച് തരുന്നതായിരിക്കും ഞാൻ. ഒരു കാര്യം, നമ്മുടെ സമയം, അതായത് 8 മണിക്ക് മുൻപായിട്ട് മാക്സിമം ഈ റിക്വസ്റ്റുകളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി അഥവാ കുറച്ച് അറിയാലോ, ചിലർക്ക് ചിലപ്പോൾ പാട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ല മഴയൊക്കെ പുറത്ത് ഇങ്ങനെ പെയ്യുന്നുണ്ട്. എല്ലായിടത്തും അങ്ങനെയാണോ? എങ്ങനെയുണ്ട് മഴ? എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങൾ ഒരു മഴക്കാലമായിട്ട് പോലും മഴ പെയ്യാതിരുന്നിട്ട് ഇപ്പോൾ അടുപ്പിച്ചൊരു 2 ദിവസം നല്ല മഴ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദാ നമ്മുടെ പാട്ട്, ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിലെ ആദ്യത്തെ പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഗുഡ് ഈവനിങ് മോളെ, ഒരു പാട്ട് വെച്ച് തരാമോ? മഴ ഇഷ്ടമുള്ള എല്ലാവർക്കും വേണ്ടിയാണ് പാട്ട്. ദാ വന്നു മഴ. യെസ്, മഴ ഇഷ്ടമല്ലാത്തവർ ആരാണല്ലേ? അധികം ആവാതിരുന്നാൽ മതി അല്ലേ. മഴയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരുപാട് മഴയെക്കുറിച്ചൊക്കെ നമ്മൾ പാട്ടുകളായിക്കോട്ടെ, അല്ലെങ്കിൽ സാഹിത്യപരമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാം. നമ്മുടെ എന്തെല്ലാം, നമ്മുടെ നൊസ്റ്റു അല്ലെങ്കിൽ നമ്മുടെ പഴയ കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മഴ കടന്നു വരുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു മഴപ്പാട്ട്, മഴയുള്ള രാത്രിയിൽ എന്ന പാട്ടാണ് വേണ്ടത്. മഴയുള്ള രാത്രിയിൽ നല്ലൊരു പാട്ടാണ്. എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനും എല്ലാം കൂടെ വെച്ചിട്ട് മഴയുള്ള രാത്രിയിൽ കൊള്ളാം. ചേച്ചിയുടെ സെലക്ഷൻ അടിപൊളി. ലേഖ ചേച്ചിയാണ് ഈ ഒരു ഗാനം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലേഖ ചേച്ചി, ഇതാ വരുന്നു ഇഷ്ടമുള്ള ആ ഒരു മനോഹരമായ പാട്ട് കേട്ടോ. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ലേഖ ചേച്ചി, ഹാപ്പി ആയില്ലേ? അങ്ങനെ ഇതാ നമ്മള് നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലെ ആദ്യത്തെ ഗാനം കേട്ടിരിക്കുകയാണ്. ഇതുപോലെ ഇഷ്ടമുള്ള ഗാനങ്ങളൊക്കെ ചോദിക്കാം. നമ്മുടെ നമ്പർ 9495730333 ഈ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഇനി അടുത്ത റിക്വസ്റ്റിലേക്ക് പോകുന്നു. മാക്ഫാസ്റ്റ് സുഖമല്ലേ, ചിങ്കാരി ചിങ്ങരി കോയി ബാത് കെ, ചിത്രം അമർ പ്രേം എന്ന് തുടങ്ങുന്ന ഒരു അമർ പ്രേം എന്ന ചിത്രത്തിലെ ഗാനമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ശ്രീധരൻ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ആനന്ദൻ, രാജു തുറവൂർ, ജയങ്കർ ഫോർട്ട് കൊച്ചി, ഷിബ കുമരകം, ബിന്ദു ദിലീപ് കൊടകര എന്നിവർക്കായി സമർപ്പിക്കുന്നു ശ്രീധരൻ അവണർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഗാനം കേൾക്കാം. അപ്പം ദാ മറക്കണ്ട, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റും 5 സെക്കൻഡും ആയിട്ടുണ്ട്. ഇഷ്ടമുള്ള ഗാനങ്ങളൊക്കെ വേഗം ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ ശ്രീധരൻ ചേട്ടൻ ചോദിച്ച ഗാനത്തിലേക്ക് പോകാം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 92.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂറ്റ് തിരുവല്ല.
2: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.
5: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
6: സപദാ, നമ്മള് അടുത്ത റിക്വസ്റ്റിലേക്ക് പോവുകയാണ്. ഹായ്, നമസ്കാരം മാക്ഫാസ്റ്റ്. എനിക്ക് മായാവി എന്ന ചിത്രത്തിലെ മുറ്റത്തെ മുല്ലേ ചൊല്ല് എന്ന ഗാനം വെച്ചു തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നത് സഹദേവൻ ഫ്രം ഇടുക്കി. അപ്പോൾ സഹദേവൻ ചേട്ടനാണ് ഈ ഒരു ഗാനം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സമയമൊട്ടും കളയുന്നില്ല, അതാവുന്നു സോങ് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ഓക്കേ, അപ്പൊ നമ്മുടെ സഹദേവൻ ചേട്ടൻ ചോദിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി അടുത്ത റിക്വസ്റ്റിലേക്ക് പോവുകയാണ്. ഹായ് നമസ്കാരം മാക്ഫാസ്റ്റ്, എനിക്ക് എന്നൊരു ഹിന്ദി സോങ് വെച്ചു തരാമോ? ചിത്രം ബേട്ട സോങ്, കോൾസി തേരി ബോലി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഷാജു മടത്തുംപടി. ഓക്കെ, ഷാജു ചേട്ടൻ ചോദിച്ചതുപോലെ ആ ഒരു ഹിന്ദി സോങ്ങിലേക്ക് പോവുകയാണ്, കോൾസി തേരി ബോലി.

രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: ಪ್ರಣಯ ಪುಷ್ಪಮೇ.
1: പ്രണയ നായകന്റെ മുഖം, പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും, പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവാ?

0: മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാം. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

അടുത്ത റിക്വസ്റ്റിലേക്ക് പോകുന്നു. ഹായ് മാക്ഫാസ്റ്റ്, പ്ലീസ് പ്ലേ മായാമയൂരം ഫ്രം മൂവി വടക്കു നോക്കി യന്ത്രം. ഡെഡിക്കേഷൻ ഉണ്ട് സൽമ ജമാലുദ്ദീൻ, റാണി വർഗീസ് ആൻഡ് ബിന്ദു ദിലീപ്. ഇത് ചോദിച്ചിരിക്കുന്നത് മാഗി ജോർജ് വൈപ്പേൻ. ഓക്കെ, അപ്പോൾ അതാ പാട്ടിവിടെ റെഡിയാണ്. വടക്കു നോക്കി യന്ത്രം എന്ന ചിത്രത്തിലെ മായാമയൂരം എന്ന മനോഹരമായ ഗാനം കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

മനോഹരമായിട്ടുള്ള മറ്റൊരു പാട്ടുകൂടി നമ്മൾ കേട്ടു. ഇനി അടുത്തൊരു ഹിന്ദി സോങ്ങിലേക്ക് പോവാൻ കേട്ടോ. പ്ലീസ് പ്ലേ മേ ഹാ ഹൂ, ഷാറുഖ് ഖാൻ മൂവി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദിത് നാരായണൻ ആണ് പാടിയിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് ഫോർ അജു റായ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വീർസാര എന്ന ചിത്രത്തിലെ ഒരു സോങ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഗാനം കേൾക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: സോങ്സ് ഓൺ ഡിമാൻഡിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആർജെ അമൃത കാർത്തിക. അടുത്ത റിക്വസ്റ്റിലേക്ക് പോവാണ് കേട്ടോ. ഗുഡ് ഈവനിങ് മാക്ഫാസ്റ്റ് റേഡിയോ, ഗുഡ് ഈവനിങ്. ഉന്നം മറന്നു തിന്നിപ്പറന്നു ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ഈ ഒരു ഗാനം നാളെ പിറന്നാൾ ആഘോഷിക്കുന്ന ഷീബയുടെ മകൻ അപ്പൂസിനായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒത്തിരി സ്നേഹത്തോടെ റാണി വഗീസ് ആൻഡ് നല്ലൂസ് ചേരാനല്ലൂർ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രത്തിലെ ആ ഗാനം വരുന്നു. പ്രത്യേക ഡെഡിക്കേഷൻ ഉണ്ട് ഷീബ ചേച്ചിയുടെ മകൻ അപ്പൂസിന് വേണ്ടിയിട്ട്. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ ദാ നല്ല നല്ല പാട്ടുകളിലൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്തൊരു റിക്വസ്റ്റിലേക്ക് പോവുകയാണ്. അമൃതകുട്ടി, താളമയഞ്ഞു ഗാനമാം പൂർണ്ണം മൂവി പവിത്രം ഈ പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഗുഡ് ഈവനിങ് മേക്ക് ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സൽമ ചേച്ചിയാണ് ഈ ഒരു സോങ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സൽമ ചേച്ചി ഇതാ വരുന്നു ആ മനോഹരമായ ഗാനം കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മേക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

சாங் தராமோ சாங் ஜூன் போனால் ஜூலை காற்று மூவி உன்னாலே உன்னாலே ப்ளீஸ் பிளே ஓൾ மை ஃப்ரெண்ட்ஸ் എന്ന് പറഞ്ഞിട്ട് ഓക്കേ അപ്പോൾ നമ്മുടെ ലീപ്പ ചേച്ചിയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതായിരുന്നു സോങ് അതുപോലെ തന്നെ കുറച്ച് മെസ്സേജ് കൂടി നമുക്ക് എത്തിയിട്ടുണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗുഡ് നൈറ്റ് അമൃത എന്ന് പറഞ്ഞ് ഒരു ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് പക്ഷേ ആ പേരില്ല ഗീത ചേച്ചി അമൃത പോളെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗുഡ് നൈറ്റ് അമൃത ചേച്ചി അതുപോലെ തന്നെ അടുത്തത് നാളെ ശീബാക്കുമരകത്തിന്റെ മകൻ അപ്പൂസ് എന്ന് വിളിക്കുന്ന സെബാസ്റ്റ്യന്റെ 22-ാമത് ജന്മവാർഷിക ദിനമാണ് മകന് പിറന്നാൾ ദിനാശംസകൾ നേർന്നുകൊണ്ട് ശ്രീധരൻ അവണൂർ അമൃതയ്ക്കും ശീബാക്കുമരകത്തിന് ഒരു ശുഭരാത്രി കൂടി നേരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ശ്രീധരൻ ചേട്ടൻ ഓക്കെ ശ്രീധരൻ ചേട്ടാ താങ്ക് യു അങ്ങനെ അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് അനിൽ ചേട്ടനാണ് കേട്ടോ അനിൽചേട്ടൻ അയച്ചിരിക്കുന്നത് എവിടെയെങ്കിലും നമ്മുടെ സാന്നിധ്യം ഒരു ഭാരമായി തോന്നുന്നുവെങ്കിൽ അവിടെ നിന്ന് ശാന്തമായി മാറി നിൽക്കാൻ പഠിക്കണം കാരണം സ്നേഹം ഒരിക്കലും യാചിച്ച് നേടേണ്ട ഒന്നല്ല ശുഭരാത്രി ഹായ് അമൃത കാർത്തിയക്കുട്ടി ഗുഡ് ഈവനിങ് ദീപക്കുട്ടി അപ്പോസ് കുട്ടി റേഡിയോ ഫാമിലി എല്ലാവർക്കും ഗുഡ് നൈറ്റും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ ഇന്നിവിടെ ഇടയ്ക്കിടെ ഇടവേള എടുത്തുകൊണ്ട് മഴ മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും പ്രശ്നമാക്കാതെ ഞാൻ സോങ്സ് ഓൺ ഡിമാൻഡ് തുടക്കം മുതൽ കേൾക്കുന്നു എല്ലാം നല്ല ഗാനങ്ങളായിരിക്കും എന്നതിൽ ഒട്ടും സംശയമില്ല അതിനിടെ സ്നേഹപൂർവ്വം ഒരു ശുഭരാത്രി കൂടി പറയുന്നു ആന്റണി കടവന്ത്ര ഗുഡ് ഈവനിങ് അമൃത എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആന്റണി ചേട്ടൻ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ആന്റണി ചേട്ടാ ശുഭരാത്രി നേരുന്നു ഇവിടെയും മഴയായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വേറെയും കുറച്ച് മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു റിക്വസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സമയം അതിന് അനുവദിക്കുന്നില്ല എന്നാലും മാക്സിമം ഞാൻ ഈ ഒരു 8 മണിക്ക് മുന്നായിട്ട് തന്നെ പാട്ടുകൾ വെച്ച് തന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി വിഷമിക്കേണ്ട നാളെയും നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡ് ഉണ്ട് മെസ്സേജിലൂടെ തന്നെ നിങ്ങൾക്ക് പാട്ട് ചോദിക്കാനായിട്ടും പറ്റും കേട്ടോ അടുത്തൊരു മെസ്സേജ് ഉണ്ട് പ്രിയപ്പെട്ട എല്ലാവർക്കും സൗഹൃദവാണി കൂട്ടുകാർക്കും അമൃതയ്ക്കും ശുഭരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മുടെ ലീപ്പ ചേച്ചിയാണ് ലീപ്പ ചേച്ചി ലീപ്പ ചേച്ചിക്കും ശുഭരാത്രി നേരുന്നു അനിൽ ചേട്ടൻ അയച്ചിട്ടുണ്ട് ത്രിമൂർത്തീസ് അയച്ചിരിക്കുന്നത് ഓക്കെ അനിൽ ചേട്ടൻ്റെ മെസ്സേജും അതാണ് പ്രിയപ്പെട്ട എല്ലാവർക്കും സൗഹൃദവാണി കൂട്ടുകാർക്കും അമൃതയ്ക്കും ശുഭദിന ഓക്കെ ശുഭദിന ആശംസകളോ യെസ് ഓക്കെ ഞാൻ അതങ്ങ് എടുത്തിരിക്കുന്നു അപ്പോൾ അനിൽ ചേട്ടാ ശുഭരാത്രി നേരുകയാണ് താങ്ക് യു സോ മച്ച് അമൃതക്കുട്ടി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ലീപ്പ ചേച്ചിയുടെ മെസ്സേജ് അടുത്തത് അനിൽ ചേട്ടൻ യെസ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് മെസ്സേജ് വന്നിരിക്കുന്നത് ഷൈബി ചേട്ടൻ നമസ്കാരം അമൃത കാർത്തിക നാളെ പിറന്നാൾ ആഘോഷിക്കുന്ന കുമരകം ഷീബ ചേച്ചിയുടെ മകൻ അപ്പൂസിന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭരാത്രിയും ഒപ്പം ഹാപ്പി സൺഡേ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഷൈബി ചേട്ടൻ ഷൈബി ചേട്ടനും ശുഭരാത്രി നേരുന്നു ഗുഡ് നൈറ്റ് ലിസി ചേച്ചി ലിസി ചേച്ചി ഒരു ഗുഡ് നൈറ്റ് അയച്ചിട്ടുണ്ട് അപ്പം ലിസി ചേച്ചിക്ക് ഒരു ശുഭരാത്രി നേരുകയാണ് കേട്ടോ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ റിക്വസ്റ്റുകൾ നമുക്ക് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു ആരും ആർക്കും സങ്കടമൊന്നും വേണ്ട നാളെ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലൂടെ വീണ്ടും നിങ്ങൾക്ക് പാട്ട് ചോദിക്കാം 9495730333 എന്ന നമ്പറിലേക്ക് നിങ്ങൾ കൃത്യം 7 മണിക്ക് തന്നെ പാട്ടുകൾ ചോദിക്കാം അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പാട്ടിലേക്ക് പോവാണ് ഈ ഒരു ഗാനം ഞാനും എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൽ നിന്നും ടാറ്റ ബൈ ബൈ പറയുന്നു കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ അമൃത കാർത്തിക കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 8 o'clock.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: കാവ്യസഞ്ചാരം. കവികൾ സ്വന്തം ശബ്ദത്തിൽ കവിത അവതരിപ്പിക്കുന്ന പ്രത്യേക റേഡിയോ പരമ്പര. വാക്കുകൾ ചിലപ്പോൾ കേൾക്കപ്പെടുന്നതല്ല, അവ അനുഭവിക്കപ്പെടുന്നതാണ്. ഒരു കവിയുടെ ഹൃദയത്തിൽ ജനിച്ച വരികൾ അവരുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളിലേക്കെത്തുന്ന അപൂർവ നിമിഷങ്ങൾ. കവിതയുടെ ഉള്ളറകളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിക്കുന്ന ഒരു ആത്മീയ കാവ്യസഞ്ചാരം. ഏവർക്കും കാവ്യസഞ്ചാരത്തിലേക്ക് സ്വാഗതം. ഓരോ ആഴ്ചയും മലയാളത്തിന്റെ പ്രിയ കവികൾ അവരുടെ സ്വന്തം കവിതകൾ സ്വന്തം ശബ്ദത്തിൽ അവതരിപ്പിക്കുന്നു. ഇത് കവിത കേൾക്കുന്ന സമയം മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഉള്ളം കേൾക്കുന്ന സമയം കൂടിയാണ്. പ്രിയ ശ്രോതാക്കളെ, ജീവിതത്തിന്റെ സൂക്ഷ്മാനുഭവങ്ങളെ കവിതയുടെ ഭാഷയിൽ ആവിഷ്കരിക്കുന്ന ശ്രദ്ധേയനായ കവിയാണ് ദിവാകരൻ വിഷ്ണുമംഗലം. മനുഷ്യനും പ്രകൃതിയും കാലവും തമ്മിലുള്ള ആത്മബന്ധത്തെ ലളിതവും ഹൃദയസ്പർശിയുമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ കവിതകൾ ചിന്തയുടെ ആഴവും അനുഭൂതിയുടെ ഊഷ്മളതയും ഒരുപോലെ പകരുന്നു. നിർവചനം, പാഠാവലി, ജീവന്റെ ബട്ടൺ, രാവോർമ്മ, കൊയക്കട്ട, അഭിന്നം, ശലഭച്ചിറകിൽ, ചോറ്റുപാടം തുടങ്ങി 12 കവിതാ സമാഹാരങ്ങളിലൂടെ മലയാള സാഹിത്യത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ കവി നൽകി. വിടി കുമാരൻ സ്മാരക കവിതാ അവാർഡ്, മഹാകവി കുട്ടമത്ത് അവാർഡ്, കേരള സാഹിത്യ അക്കാദമിയുടെ കനകശ്രീ എൻഡോമെന്റ് അവാർഡ്, അബുദാബി ശക്തി അവാർഡ്, മൂലൂർ അവാർഡ് തുടങ്ങി 16 അധികം അവാർഡുകൾ ഈ കാസർഗോഡ് സ്വദേശി കരസ്ഥമാക്കി കാവ്യപ്രതിഭ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ കവിതാ ലോകത്തിലേക്ക് ഇനി നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം.
2: നമസ്കാരം, ഞാൻ ദിവാകരൻ വിഷ്ണുമംഗലം. ചോറ്റുപാഠം. അരി വാങ്ങിവ വേഗം, പല വ്യഞ്ജനങ്ങളും പലതും തീർന്നു, മീനുണ്ടെങ്കിലോ വാങ്ങിക്കോളൂ. അരി വാങ്ങിവ വേഗം, പല വ്യഞ്ജനങ്ങൾ

പെട്ടെന്നു മാർക്കറ്റിലെ കൂളിയിട്ടു ഞാൻ സ്വരമൊക്കെയും പല വ്യഞ്ജനങ്ങളായി വേഷം മാറി ലിസ്റ്റിലുള്ളവയെല്ലാം വാങ്ങി വന്നിതാ വേഗം സ്വസ്ഥമായെന്നോർത്തു ഞാൻ മുങ്ങുന്നു മുറിക്കുള്ളിൽ അവളോ അടു

മരയുന്നു. അലങ്കാരത്തിൻ ചെതുമ്പലുകൾ ഉപേക്ഷിച്ചു വെടിപ്പായി മീൻതാളുകൾ പകുത്തു സവാളകൾ പേജുകൾ മറിക്കുമ്പോൾ ദുഃഖപര്യവസ

നാനാർത്ഥങ്ങൾ ഉത്തരം മുറുമുറുപ്പുയരും ചിരവയിൽ വ്യക്തമാം ചിത്തസ്വരം പാത്രത്തിൻ കലപില ഇഞ്ചിനീർ ചതയ്ക്കുമ്പോൾ നെഞ്ചകം ഭയക്കുന്നു പുഞ്ചിരിയൊളിപ്പിച്ച

പ്രത്യക്ഷമായി. നിങ്ങൾക്കോ സ്വാതും നോക്കിപ്പോകലേ ഭരണമാം, ഞങ്ങൾക്കോ ഗൃഹപാഠം മുഖ്യമധ്വാനം പഥ്യം. മുക്കും മൂലയും തേടിയലയുന്നവൾ മുറിവൃത്തിയായെഴുതുന്നു തെറ്റാതെ ചൂലിന്നറ്റം അലക്കുകല്ലിൽ ചിന്നും മഴവിൽ ജലച്ഛായം. കലണ്ടർ താളിൽ നീളും അക്കത്തിൻ ഗുണഘോഷ്ടം പഴകിത്തീരും.

ജീവസറ്റ പദ്യങ്ങളെക്കാൾ നിത്യവൃത്തിയേകുമീ കലാവൃത്താന്തമല്ലോ ജൈവസത്യത്തിൻ മഹാകാവ്യം. ചിത്തത്തിൽ അവൾക്കുള്ള രോഷം.

അടുക്കളപ്പുറം തെറ്റാതെ അവൾ നൽകും ഭക്ഷണത്തിനായി വന്നു ചിക്കുന്നു ചികയുന്നു പറ്റാർന്ന ചെളിപ്പാടം വ്യക്തമായി അറിയുന്നിതവൾക്കീ തിര്യക്കുകൾ

ഉച്ചതൻ മിടിപ്പുകൾ മ്യാവൂവെന്നാന്തോളനം കാലിലായി മൃദുരോമവാലുരസുമ്പോൾ മെല്ലെ ആ മുഖമർത്തുമ്പോൾ

കൂട്ടം നിവരും മരക്കൊമ്പിന്നുച്ചിയിൽ ക്രാവും സ്വരം ദൂരെ നിന്നെത്തും നേരം കുരച്ചു മുന്നിൽ വന്നു കേറും ആ നായ്ക്കുട്ടി തൻ

കൂട്ടിലേക്കൊരു പഴം നീട്ടുമ്പോൾ കേൾക്കും ഗാനം, കൊക്കരിക്കുമാ കോഴിയോതുന്ന സ്വകാര്യങ്ങൾ, പരുന്തിൻ കറക്കങ്ങൾ പടർത്തും ഭയാരവം. കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിലായി രക്ഷിക്കുമ്പോൾ പക

വെണ്ട, വെള്ളരി, വഴുതിന, പടവലങ്ങ, കയ്പയൊക്കെയും കണിവയ്ക്കെ. വെടിപ്പായരിഞ്ഞേറ്റമെരിയും പുകയേറ്റു കറിയും ചോറും വയ്ക്കെ. വിശപ്പിൻ വിളി കേൾക്കെ. നിരന്ന തീൻമേശയിൽ വിളമ്പുന്നേരം ചാ

കവിത വായിക്കുമ്പോൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കും. പക്ഷേ കവി വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ആത്മാവാണ്. ഇന്നത്തെ കാവ്യസഞ്ചാരം ഇവിടെ അവസാനിക്കുന്നു. ഇത്രയും നേരം കാവ്യസഞ്ചാരത്തിൽ കവിതയുമായി എത്തിയത് ദിവാകരൻ വിഷ്ണുമംഗലം എന്ന കവിയുടെ കവിതാലാപനം. അടുത്ത ആഴ്ച മറ്റൊരു കവിയുമായി മറ്റൊരു കവിതയുമായി വീണ്ടും കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ് 90.4 ലൂടെ

0: കൊച്ചി
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസ്. ഇന്നത്തെ കരിയർ കോമ്പസിൽ ഓൺലൈൻ പണമിടപാടുകൾ സുരക്ഷിതമാണോ, ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് മാക്ഫാസ്റ്റ് കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫാക്കൽറ്റി മെമ്പർ ഫിജോ ജെ ചേരികൽ.
4: ഓൺലൈൻ പണമിടപാടുകൾ സുരക്ഷിതമാണോ, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച നമ്മൾക്ക് തുറന്നു തരുന്നത് അനന്ത സാധ്യതകളാണ്. അതിനൊരു പ്രധാന കാരണം സ്മാർട്ട് ഫോണുകളും ഇന്റർനെറ്റും എല്ലാവർക്കും കരഗതമായതാണ്. സ്മാർട്ട് ഫോണുകളിലൂടെ സാങ്കേതിക വിദ്യയുടെ പ്രയോജനം വളരെ വേഗമാണ് സാധാരണക്കാരിലേക്ക് എത്തിച്ചേർന്നത്. ഡിജിറ്റൽ കാലഘട്ടം നമ്മുടെ ജീവിത രീതിയെ മുഴുവൻ മാറ്റിമറിച്ചിരിക്കുന്നു. അത് ഏറ്റവും കൂടുതൽ പ്രകടമായത് ഓൺലൈൻ പണമിടപാടുകളുടെ കാര്യത്തിലാണ്. വഴിവെക്കിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ പോലും ഓൺലൈനായി പണം നൽകുന്നവരാണ് ഇന്ന് നമ്മളിൽ ഭൂരിപക്ഷവും. അതുപോലെ തന്നെ ഇന്ന് പണമിടപാടുകൾ നടത്തുവാൻ ബാങ്കുകളിൽ കാത്തിരിക്കേണ്ട സാഹചര്യവുമില്ല. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വൈദ്യുതി, വെള്ളം തുടങ്ങിയ ഏതുതരം സേവനങ്ങളുടെയും ബില്ലുകൾ അടയ്ക്കാൻ ഇന്ന് നമുക്ക് സാധിക്കും. ബസ്, ട്രെയിൻ, വിമാനം തുടങ്ങിയവയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ക്യൂ നിൽക്കേണ്ടതില്ല. ഒരു മൊബൈൽ ഫോണുള്ള ആർക്കും ലോകത്തെവിടെയിരുന്നും വളരെ എളുപ്പത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇതെല്ലാം സാധ്യമാകുന്നത് ഓൺലൈൻ പണമിടപാടുകൾ വ്യാപകമായതോടുകൂടിയാണ്. ഓൺലൈൻ ഇടപാടുകൾക്ക് അനവധി ഗുണങ്ങളുണ്ട്. സമയം ലാഭിക്കാനും ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പണം ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ എപ്പോഴും ഇടപാടുകൾ നടത്താനുമെല്ലാം സാധിക്കുന്നു. കൂടാതെ ഓരോ ഇടപാടിനും ഡിജിറ്റൽ രേഖ ലഭിക്കുന്നതിനാൽ ഭാവിയിൽ പരിശോധിക്കാനും തെളിവുകൾ സൂക്ഷിക്കാനും എളുപ്പമാണ്. ഇതെല്ലാം കൂടി ജീവിതത്തെ കൂടുതൽ സുഖകരവും വേഗതയേറിയതുമാക്കുന്നു. എന്നാൽ നിരന്തരം പത്രമാധ്യമങ്ങളിലൂടെ വരുന്ന ഓൺലൈൻ തട്ടിപ്പുകളുടെ വാർത്തകൾ സാധാരണക്കാരിൽ കടുത്ത ആശങ്ക ജനിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. സാങ്കേതിക വിദ്യകളും ുമായി പൊരുത്തപ്പെടാതെ പ്രായമായവർ ഉൾപ്പെടെയുള്ളവർ ഓൺലൈൻ പണമിടപാടുകളിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നത് ഈ ഭയം മൂലമാണ്. എന്നാൽ ഓൺലൈൻ പണമിടപാടുകളെയും സാങ്കേതിക വിദ്യയെയും നമ്മൾ പടിക്ക് പുറത്ത് നിർത്തേണ്ട കാര്യമില്ല. മറിച്ച് നമ്മൾ സ്വീകരിക്കുന്ന ചില മുൻകരുതലുകളിൽ കൂടി തികച്ചും സുരക്ഷിതമായ രീതിയിൽ പണമിടപാടുകൾ നടത്താൻ ഏതൊരാൾക്കും സാധിക്കും. ഓൺലൈൻ പണമിടപാടുകൾ സുരക്ഷിതമാക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബാങ്കിന്റെ ഔദ്യോഗിക സൈറ്റുകളും ആപ്പുകളുമാണ് പണമിടപാടുകൾക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എളുപ്പത്തിൽ കണ്ടെത്താവുന്ന ജനന തീയതികളോ ഫോൺ നമ്പറുകളോ പോലുള്ളവ ഒഴിവാക്കി ശക്തമായ പാസ്വേഡുകൾ തിരഞ്ഞെടുക്കണം. വിരലടയാളം, മുഖം തിരിച്ചറിയൽ പോലുള്ള ബയോമെട്രിക് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കും. ഓരോ ഇടപാടിനും SMS അല്ലെങ്കിൽ ഇമെയിൽ അലേർട്ടുകൾ ലഭ്യമാക്കുന്നത് അക്കൌണ്ടിൽ നിന്ന് അനാവശ്യമായി പണം പോയാൽ ഉടൻ തിരിച്ചറിയാൻ സഹായിക്കും. പണം ഇടപാടുകൾക്കായി ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് കണക്ഷന്റെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സുരക്ഷിതമായ നെറ്റ്വർക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. പബ്ലിക് വൈഫൈ ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്നത് അപകടകരമാണ്. അപരിചിതമായ ഇമെയിലുകളിലോ മെസ്സേജുകളിലോ വരുന്ന ലിങ്കുകൾ ഒരിക്കലും തുറക്കാതിരിക്കണം. ഈ സാഹചര്യത്തിൽ വൺ ടൈം പാസ്വേഡ് അഥവാ OTP വലിയൊരു സുരക്ഷാ കവചമാണ് ഉപഭോക്താവിന് നൽകുന്നത്. ഒരു ഇടപാട് പൂർത്തിയാക്കാൻ ബാങ്ക് നമ്മുടെ മൊബൈലിലേക്കോ ഇമെയിലിലേക്കോ അയക്കുന്ന ഒരിക്കൽ മാത്രം ഉപയോഗിക്കാവുന്ന സംഖ്യയാണ് OTP. ഇടപാട് പൂർത്തിയാക്കാൻ ഈ OTP നിർബന്ധിതമായതിനാൽ മറ്റൊരാൾ നമ്മുടെ കാർഡ് നമ്പരും പാസ്വേഡും അറിഞ്ഞാലും OTP ഇല്ലാതെ ഇടപാട് സാധ്യമാകില്ല. എന്നാൽ OTP പങ്കുവയ്ക്കുന്നത് അതിന്റെ സുരക്ഷയെ ഇല്ലാതാക്കുന്നതാണ്. ബാങ്ക് ഉദ്യോഗസ്ഥർ ഒരിക്കലും OTP ചോദിക്കുകയില്ലെന്നുള്ള കാര്യം ഓർത്തുവയ്ക്കുക. കേരളത്തിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നിരവധി തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. OTP പറഞ്ഞുകൊടുത്ത് അക്കൌണ്ടിലെ തന്നെ മുഴുവൻ തുകയും നഷ്ടപ്പെട്ട സംഭവങ്ങൾ പത്രമാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. നിങ്ങളുടെ അക്കൌണ്ട് ബ്ലോക്ക് ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് വ്യാജ ലിങ്കുകൾ അയച്ച് പണം കവർന്ന സംഭവങ്ങളും അരങ്ങേറി. ജോലിയോ സമ്മാനമോ വാഗ്ദാനം ചെയ്ത് മുൻകൂർ പണമടയ്ക്കാൻ ആവശ്യപ്പെട്ട തട്ടിപ്പുകളിലും നിരവധി പേരാണ് കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു കാര്യമാണ്. സാങ്കേതിക സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഓൺലൈൻ പണമിടപാടുകൾ ഉപയോഗിക്കുന്ന ഉയർത്തുന്ന ആളുകളുടെ ജാഗ്രത അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ, ഇത്തരം സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണെന്ന് പറയാം. സാങ്കേതിക സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഓൺലൈൻ പണമിടപാടുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ജാഗ്രത ഇല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ ഒഴിവാക്കാനാവില്ല. അതായത് ഓൺലൈൻ ഇടപാടുകൾ സൌകര്യപ്രദവും വേഗതയേറിയതുമാണെങ്കിലും അത് സുരക്ഷിതമാക്കുന്നതിൽ ഉപഭോക്താവിന് നല്ല പങ്കുണ്ട്. ഓൺലൈൻ പണമിടപാടുകളെ ഭയക്കേണ്ടതില്ല, പക്ഷേ ജാഗ്രത അനിവാര്യമാണ്. വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം തന്നെ ഈ മേഖലയിലെ തൊഴിൽ സാധ്യതകളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. MCA, BCA എന്നീ കോഴ്സുകൾ പഠിക്കുന്നതിലൂടെ വിവര സാങ്കേതിക വിദ്യയുടെ വിവിധ മേഖലകളിൽ ജോലി നേടിയെടുക്കാൻ ഉദ്യോഗാർത്ഥികൾക്ക് സാധിക്കും. മാക്ഫാസിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ കീഴിലുള്ള BCA, MCA കോഴ്സുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ്. ഓരോ സെമസ്റ്ററിലും ഈ മേഖലയിലെ പുതിയ മാറ്റങ്ങളും ടെക്നോളജികളും കോഴ്സിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൂടാതെ കോഴ്സിന്റെ ഒപ്പം തിരുവനന്തപുരം ടെക്നോപാർക്കിലെ പ്രോജക്ടുകളിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരവുമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ നൂതന മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള അവസരവും മാക്ഫാസിൽ ഒരുക്കിയിട്ടുണ്ട്. ലോകം വിവര സാങ്കേതിക വിദ്യയുടെ ചിറകിലേറി പറക്കുമ്പോൾ അതിന്റെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് കരിയർ കോമ്പസ്. ഓൺലൈൻ പണമിടപാടുകൾ സുരക്ഷിതമാണോ എന്ന വിഷയത്തെക്കുറിച്ച് ഇത്രയും നേരം സംസാരിച്ചത് മാക്ഫാസ് കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫാക്കൽറ്റി മെമ്പർ ഫിജോ ജെ ചേരിക്കൽ. വീണ്ടും അടുത്ത ദിവസം കരിയർ കോമ്പസിൽ കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഹോട്ടൽസ് തിരുവല്ല, മുത്തൂർ, ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: നമസ്കാരം. ചെറുകഥകളുടെ ലോകമായ കഥാസരിത് സാഗരത്തിലേക്ക് റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുന്നു. ആർജി അമൃത കാർത്തിക. ഇന്ന് ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്ന കഥ ശ്രീ പാർവതി എഴുതിയ നിസ്സഹായത. പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടി ഉടിയന്നൂരിൽ ചെല്ലുമ്പോൾ ജീവിതത്തിന്റെ പുതിയൊരു അധ്യായം തുടങ്ങുകയായിരുന്നു. പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഇതാദ്യമായല്ല, പക്ഷേ അച്ഛനും അമ്മയും ഇല്ലാതെ ഇതാദ്യമാ. അതും ജയിലിലേക്ക്. ചെന്നപാടെ കൂടെ ജോലി ചെയ്യുന്നവരെയെല്ലാം പരിചയപ്പെട്ടു. സെല്ലിലുള്ളവരെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് ദാസേട്ടൻ മുന്നിൽ നടന്നു, ഞാൻ പിന്നാലെ. ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി. 9 സെല്ലിനു മുന്നിൽ എത്തിയപ്പോൾ, മാഡം, ഈ സെല്ലിലുള്ളത് ഒരു രാജമ്മ എന്ന സ്ത്രീയാണ്. അവർ മകളെ മണ്ണെണ്ണ ഒഴിച്ചു കൊല്ലാൻ നോക്കിയതാ കേസ്. എന്ത് സ്ത്രീയാണല്ലേ മാഡം. അവരോട് സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, ഇടയ്ക്ക് വയലന്റ് ആകാറുണ്ട്. ദാസേട്ടൻ പറഞ്ഞു തീരും മുൻപേ പിറകിൽ നിന്നും, പാർവതി മാഡം. ഞാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ അവരാണ് രാജമ്മ. എല്ലാവരും കൂടി അവരെ പിടിച്ചു മാറ്റാൻ തുടങ്ങിയപ്പോൾ, വിടൂ, അവരെ എനിക്ക് അറിയാവുന്ന ആളാണ്, വിടൂ. ഓടി വന്ന് അവരെന്റെ കയ്യിൽ പിടിച്ചു. സുഖമായിരിക്കുന്നോ മാഡം? സുഖം. നിങ്ങൾക്കോ? എന്നവർ തലയാട്ടി. പിന്നീട് എനിക്കും അവർക്കും ഒന്നും പരസ്പരം ചോദിക്കാനുണ്ടായിരുന്നില്ല. പണ്ട് ഞാൻ ആലിങ്കരയിൽ ജോലി ചെയ്യുന്ന സമയം ഡൽഹിയിലൊരു ദന്ത ഡോക്ടറെ റേപ്പ് ചെയ്ത് കത്തിച്ചു. അതിന് രാജ്യത്തെല്ലായിടത്തും പ്രതിഷേധം ഉണ്ടായപ്പോൾ അവിടെ സ്റ്റേഷനു മുന്നിൽ ഒരമ്മയും മകളും സത്യാഗ്രഹം നടത്തി. അതങ്ങനെ കുറേ നാൾ നീണ്ടു നിന്നു. രാവിലെ വന്ന് വൈകിട്ട് തിരിച്ചു പോവുകയും ചെയ്യും. ആദ്യം ഞങ്ങൾ പോലീസുകാർ അതത്ര കാര്യമാക്കിയില്ല. പക്ഷേ പിന്നീട് ഒരു ദിവസം രാവിലെ അവരെത്തിയത് SIയെ കാണണമെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ ഇല്ല, എത്തുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ അന്നെന്തോ അത്യാവശ്യ കേസ് വന്നതുകൊണ്ട് ഞങ്ങളെല്ലാം മറന്നുപോയിരുന്നു. വൈകിട്ടോടെ ആ സ്ത്രീ തന്റെ മകളുടെ തലയിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ അങ്ങോട്ട് ഓടി എത്തിയില്ലായിരുന്നെങ്കിൽ അവർ പെൺകുട്ടിയെ കത്തിച്ചേനെ. മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത ആ കേസിൽ ജനങ്ങൾ ഒന്നടക്കം ആ അമ്മയെ ഒറ്റപ്പെടുത്തി. എന്ത് സ്ത്രീയാണവർ! സ്വന്തം മകളെ എങ്ങനെ കൊല്ലാനാകും? പോലീസ് അന്ന് കൊലപാതകത്തിന് കേസെടുത്തു. ഞാൻ പിറ്റേന്ന് സ്റ്റേഷനിലെത്തിയപ്പോൾ അവർ അധികം വെളിച്ചമില്ലാത്ത ഒരു മുറിയിലിരിക്കുകയായിരുന്നു. ഞാൻ ചെന്ന് അവരുടെ അടുത്തിരുന്നു. അമ്മ മോളെ എന്തിനാ ഇങ്ങനെ ചെയ്യാൻ നോക്കിയത് എന്ന് ചോദിച്ചതും ആ സ്ത്രീ പൊട്ടിത്തെറിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഒന്നും മിണ്ടാതിരിക്കണമായിരുന്നു. എനിക്ക് കൊല്ലണം, അവളെ കൊല്ലണം, കൊല്ലണം. അവരെന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ടേയിരുന്നു. ഞാൻ വേഗം മുറിക്ക് പുറത്തിറങ്ങി. പിന്നീട് ഞാൻ ചെല്ലുമ്പോൾ അവർ കരയുകയായിരുന്നു. എന്നെ കണ്ടപ്പോൾ കണ്ണൊക്കെ തുടച്ചു. അവർ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അവരെ ശാന്തമാക്കാൻ ഞാൻ എല്ലാത്തിനും മറുപടി പറഞ്ഞു. പിന്നീട് അവർ പറയാൻ തുടങ്ങി, നാട്ടിൽ ഒരു വൃത്തികെട്ട മൃഗമുണ്ട്, മനുഷ്യനല്ല അവൻ, മൃഗം തന്നെയാണ്. അവന്റെ മുന്നിൽ കാണുന്ന പെൺകുട്ടികളെല്ലാം അവൻ ഉപയോഗിക്കും. അവരെയും പേടിയില്ല. ആരെങ്കിലും അവനെതിരെ പരാതിപ്പെട്ടാൽ അതൊക്കെ അവൻ ഇല്ലാതാക്കും. എന്നിട്ട് അവരുടെ വീട്ടിലെ പെണ്ണുങ്ങളെയെല്ലാം അവൻ ഉപദ്രവിക്കും. പോലീസും അവന്റെ ആൾക്കാരാണ്. ഒരിക്കൽ എന്റെ മകൾക്ക് നേരെയും അവൻ കൈ ഉയർത്തി. അവനെതിരെ ഒന്നും ചെയ്യാൻ എനിക്കാവില്ല. പ്രതികരിക്കാൻ എനിക്ക് ആരുമില്ല. എന്റെ മകളെ കൊല്ലുകയല്ലാതെ മറ്റെന്താണ് ഞാൻ ചെയ്യേണ്ടത്? വിതുമ്പിക്കൊണ്ട് അവർ ചോദിച്ചു. കണ്ണുകൾ തുടച്ചുകൊണ്ട് അവർ തുടർന്നു. നാട്ടിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുമ്പോൾ മാധ്യമങ്ങൾ കുറച്ചൊക്കെ അതിന്റെ പിറകെ പോകും. അത് കഴിഞ്ഞാൽ എല്ലാവരും അത് മറക്കും. എല്ലാവരും പീഡിപ്പിച്ച ആളിന്റെ മനുഷ്യാവകാശത്തെപ്പറ്റി മാത്രമാണ് പിന്നീട് സംസാരിക്കുക. എന്നാൽ അവൻ പീഡിപ്പിച്ച പെൺകുട്ടിക്കുമുണ്ടായിരുന്നു ഈ ലോകത്ത് ജീവിക്കാനും അവളുടെ ശരീരത്തെ സൂക്ഷിക്കാനുള്ള അവകാശം. അതാരും കാണാറില്ല. എന്നാണ് ഇവിടുത്തെ ഈ നിയമങ്ങളൊന്ന് മാറുക? അതുവരെ ഞാൻ എന്റെ മകളെ എന്തു ചെയ്യും? കൊല്ലുകയല്ലാതെ എനിക്ക് അവരോടൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഞാൻ അവർക്ക് മുന്നിൽ തലകുനിച്ചു നിന്നു. മോളെ, പണ്ട് നമ്മുടെ വീട്ടിൽ പെൺകുട്ടികളുണ്ടായാൽ സ്ത്രീധനം കൊടുക്കേണ്ടതിന്റെ പേരിൽ അച്ഛനമ്മമാർ അവരെ കൊന്നുകളയായിരുന്നു. എന്നാൽ ഇന്നും അതുതന്നെയാണ് നടക്കുന്നത്. പക്ഷെ കാരണം മറ്റൊന്നാണെന്ന് മാത്രം. പെൺജന്മം അത് വല്ലാത്ത ശാപം തന്നെയാണ്. ഞാൻ അണിഞ്ഞ യൂണിഫോമിനോട് അന്നാദ്യമായി എനിക്ക് വെറുപ്പ് തോന്നി. പോലീസായിട്ടും ഇതിനൊക്കെ എതിരെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ദേഷ്യവും വെറുപ്പുമൊക്കെ തോന്നിയിരുന്നു. പിന്നീട് എന്റെ മുന്നിൽ വന്ന കേസുകളിൽ ഞാൻ കണ്ണടച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ കരിയറിൽ ഇതെത്രാമത്തെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിലെനിക്ക് ഒരു വിഷമവുമില്ല. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ചെറുകഥകളുടെ ലോകമായ കഥാസരിസാഗരത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ട കഥ ശ്രീപാർവതി എഴുതിയ നിസ്സഹായത. ഈ കഥ ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് കഥാസരിസാഗരത്തിൽ നിന്ന് വിട പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: 90.4 റേഡിയോ മാക്ഫാസ്റ്റ്. ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: റെഡി മെക്ഫസ് 90.4 ടൈം സെറ്റ്
2: 10 o'clock.
1: സീറോ ഡെലിവറി. യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
2: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
1: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
2: ഫോൺ 7012586661.
1: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൈ.
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
6: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
7: പഴമയുടെ മാധുര്യം തുളുമ്പുന്ന ഒരു പിടി ഗാനങ്ങളൊക്കെയായി നിശാഗന്ധിയുടെ മറ്റൊരു പുതിയ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. മലയാളത്തിലെ അനശ്വരമായ ഒരുപാട് ഗാനങ്ങൾ സമ്മാനിച്ച കവിയാണ് വയലാർ. ഇന്ന് നമ്മൾ നിശാഗന്ധിയിലൂടെ കേൾക്കാൻ പോകുന്നത് വയലാറിന്റെ മധുരമായ തൂലികയിലൂടെ പിറവിയെടുത്ത ഗാനങ്ങളാണ്. 1969 പ്രദർശനശാലകളിൽ എത്തിയ ചിത്രമാണ് നദി. ഈ ചിത്രത്തിനുവേണ്ടി വയലാർ വരികൾ എഴുതി, ജി ദേവരാജൻ മാഷ് സംഗീതമൊരുക്കി, ദാസേട്ടൻ ആലപിച്ച 1000 പാദസരങ്ങൾ കിലിങ്ങി എന്ന മനോഹരമായ ഗാനത്തോടുകൂടി ഇന്നത്തെ നിശാഗന്ധി ആരംഭിക്കാം. പ്രേം നസീർ, സുമതി എന്നിവരാണ് കേട്ടോ ഈ ഗാനരംഗത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. കേൾക്കാം മനോഹരമായ ഈ ഗാനം നിശാഗന്ധിയിലൂടെ.

നദി എന്ന ചിത്രത്തിലെ ആയിരം പാദസരങ്ങൾ കിളിങ്ങി എന്ന മനോഹരമായ ഗാനം കേട്ട് തിരികെ എത്തുമ്പോൾ നിശാഗന്ധിയിൽ ഇനി നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത് അതേ സിനിമയിലെ മറ്റൊരു ഗാനമാണ് കേട്ടോ. വയലാറ് വരികളെഴുതി ജി ദേവരാജന്മാർ ക്ഷീണം പകർന്ന് ദാസേട്ടൻ ആലപിച്ച കായാമ്പൂ കണ്ണിൽ വിടരും. ഈ മനോഹരമായ ഗാനം ആസ്വദിക്കാം നിശാഗന്ധിയിലൂടെ.

വയലാറിനെ കുറിച്ചും വയലാറിന്റെ ഗാനങ്ങളെ കുറിച്ചും പറയാനായിട്ട് മലയാളികൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവൂലേ. ഇന്നും മായാതെ മനസ്സിൽ പുതിയതുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് ഗാനങ്ങളാണ് മലയാളികൾക്ക് വയലാർ സമ്മാനിച്ചിട്ടുള്ളത്. അതിലെ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് നിശാഗന്ധിയിൽ അടുത്തത്. രാജഹംസം എന്ന ചിത്രത്തിനു വേണ്ടി ജി ദേവരാജൻ മാഷാണ് ഈ ഗാനത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത്. ആലപിച്ചിരിക്കുന്നത് സാക്ഷാൽ ഗാനഗന്ധർവൻ ദാസേട്ടനും. കേൾക്കാം ഈ ഗാനം നിശാഗന്ധിയിലൂടെ.

വയലാറിന്റെ വരികളിലൂടെ ജന്മമെടുത്ത ഒരുപിടി പഴയ പാട്ടുകളൊക്കെയായി ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിശാഖിന്തിയാണ്. കൂടെയുള്ളത് ഞാൻ ആർഷെ അപർണ. നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കാവ്യമേള എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ വരികളൊരുക്കി വി ദക്ഷിണാമൂർത്തി സംഗീതം പകർന്ന് ദാസേട്ടനും പി ലീലയും ചേർന്ന് ആലപിച്ച സ്വപ്നങ്ങളെ നിങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. കേൾക്കാം ഈ ഗാനം നിശാഖിന്തിയിലൂടെ.

സുമംഗലി, നീ ഓർമ്മിക്കുമോ? ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു വരിയാണല്ലേ ഇത്. ഈ വരികൾക്ക് പിന്നിൽ തൂലിക ചലിപ്പിച്ചിരിക്കുന്നത് വയലാറാണ്. സംഗീതമൊരുക്കിയിരിക്കുന്നത് ജിദേവരാജൻ മാഷാണ് കേട്ടോ. തോപ്പിൽ ബാസി കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ച് 1970 പ്രദർശനശാലകളിലെത്തിയ വിവാഹിത എന്ന ചിത്രത്തിലേതാണ് ഈ മനോഹരമായ ഗാനം. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് എം. കൃഷ്ണൻ നായരാണ്. കേൾക്കാം സുമംഗലി നീ ഓർമ്മിക്കുമോ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം നിശാഖന്ധിയിലൂടെ.

വയലാറിന്റെ മനോഹരമായ ഗാനങ്ങളൊക്കെ ആയിട്ട് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിശാഗന്ധിയാണ്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണ. നമ്മൾ ഇനി അടുത്തതായി നിശാഗന്ധിയിലൂടെ കേൾക്കാൻ പോകുന്നത് വയലാർ വരികളെഴുതി ജി ദേവരാജൻ മാഷ് സംഗീതമൊരുക്കി ദാസേട്ടൻ ആലപിച്ച ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനമാണ്. പ്രേം നസീർ, വിജയ കെ ആർ എന്നിവരാണ് ഗാനരംഗത്ത് അഭിനയിച്ചിരിക്കുന്നത്. ശകുന്തള എന്ന ചിത്രത്തിലേതാണ് കേട്ടോ ഈ ഒരു ഗാനം. കേൾക്കാം ഈ മനോഹരമായ ഗാനം നിശാഗന്ധിയിലൂടെ.

1975 ജെ ശശികുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് ആലിബാബയും 41 കള്ളന്മാരും. ഈ ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി, ജി ദേവരാജൻ മാഷ് സംഗീതമൊരുക്കി, പി ജയചന്ദ്രൻ ആലപിച്ച മനോഹരമായൊരു ഗാനമാണ് റംസാനിലെ ചന്ദ്രികയോ എന്ന് തുടങ്ങുന്നത്. ഈ മനോഹരമായ ഗാനം ആസ്വദിക്കാം നിശാഗന്ധിയിലൂടെ.

വയലാർ എഴുതിയ മനോഹരമായ ഗാനങ്ങളൊക്കെ ആയിട്ട് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിശാഖന്തിയാണ്. കൂടെയുള്ളത് ഞാൻ അപർണ. 1965 എം കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് പ്രദർശനശാലകളിൽ എത്തിയ ചിത്രമാണ് ശകുന്തള. ഈ ചിത്രത്തിന് വേണ്ടി വയലാർ വരികൾ എഴുതി, ജി ദേവരാജൻ മാഷ സംഗീതം പകർന്ന് ദാസേട്ടനും പി സുശീലയും ചേർന്ന് പാടിയ മനോഹരമായ ഗാനമാണ് മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ എന്നത്. ഈ മനോഹരമായ ഗാനം ആസ്വദിക്കാം നിശാഖന്തിയിലൂടെ.

വയലാർ എഴുതിയ ഗാനങ്ങൾ കൂട്ടിയിണക്കിയ നിശാഗന്ധിയാണ് ഇന്നെന്ന് പറഞ്ഞപ്പോ ആദ്യം മനസ്സിലേക്ക് ഓടി വന്ന ഗാനമായിരിക്കും ചന്ദ്രകളഭം എന്ന് തുടങ്ങുന്നത്. ആ ഒരു ഗാനമില്ലാതെ ഇന്നത്തെ നിശാഗന്ധിയുടെ അധ്യായവും പൂർണ്ണമാകില്ലല്ലേ. ആ ഒരു ഗാനം തന്നെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നിശാഗന്ധിയിലൂടെ കേൾക്കാൻ പോകുന്നത്. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലേതാണ് കേട്ടോ ഈ മനോഹരമായ ഗാനം. ജി ദേവരാജൻ മാഷാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. പി മാധുരിയമ്മ പാടിയ ആ മനോഹരമായ ഗാനം കേൾക്കാം നിശാഗന്ധിയിലൂടെ.

എസ് ബാബു സംവിധാനം ചെയ്ത് 1972 പ്രദർശനശാലകളിൽ എത്തിയ ചിത്രമാണ് മയിലാടും കുന്ന്. ഈ ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതിയ ഒരു മനോഹരമായ ഗാനത്തോടുകൂടി ഇന്നത്തെ നിശാഗന്ധിയുടെ അധ്യായവും ഇവിടെ പൂർണ്ണമാകുന്നു. സന്ധ്യ മയങ്ങുന്നേരം എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ ഗാനത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത് ജിദേവരാജൻ മാഷാണ് കേട്ടോ. ആലപിച്ചിരിക്കുന്നത് സാക്ഷാൽ ഗാനഗന്ധർവൻ. ഈയൊരു ഗാനം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിശാഗന്ധിയിൽ നിന്നും വിട പറയുന്നു ആർ ജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

റേഡിയോ മാറ്റ്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.